0: அருணாச்சல சிவ அருணாச்சலாம் யதோ மமாத்மா பவசி த்வமேவ ததோ ந வாச்யம் மம கிஞ்சித் அஸ்தி யதா தவேஷ்டம் குரு மாம் ததைவ த்வாம் ஆத்மநாதம் ரமணம் பஜாமி. ஹர நம பார்வதி பதயே ஹர ஹர மகாதேவ.
1: Om Namah Shivaya. You're listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Tanda hrudayathil irikkunna Eesharane vismarichittu bahyamaya Eesharane thedunnathaanu manushyante ethum valiya moodhatha. Sarvavyapi vyaktamayum parayunnundaana Eesharan sarvavyapiyaanu ennarthu. Ella lokangalilum undu ലോകാതീതനായും സ്ഥിതി ചെയ്യുന്നു. വിഷ്ണഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. തന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു എന്താണ് അവസാനം ഭഗവാൻ, വിഷ്ണഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന. ഞാൻ എൻ്റെ ഒരു ഏകാംശം കൊണ്ട്, എൻ്റെ ഒരു അല്പമായ അംശം കൊണ്ട് ഈ അനന്തമായ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നു. ഈശ്വരന്റെ ഒരു ലേശാംശത്തിൽ നിൽക്കാനേ ഉള്ളൂ ഈ പ്രപഞ്ചം. ഇഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. എന്റെ ഒരു ഏകാംശം കൊണ്ട് ഈ കൃഷ്ണം ജഗത്, ഈ കാണുന്ന അനന്തമായ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചു നിൽക്കുന്നവൻ എന്നാണ്. അപ്പോൾ പ്രപഞ്ച അതീതനമായ ത്രിപാദസ്യ അമൃതം ദിവി എന്ന് പറയും. ഇതിന്റെ ഈ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു ലേശത്തിലേ ഉള്ളൂ ഈ സംസാരം. ഇത് സംസാര അതീതമായി വർത്തിക്കുന്നതാണ് സദാ. സർവവ്യാപി എന്ന് പറയുന്നു. സർവത്തെയും ഉൾക്കൊണ്ട് സർവത്തിന് ഉപരിയായി നിൽക്കുന്നു. സർവഭൂത അന്തരാത്മാ ഗൂഢം എന്ന് പറയുന്നതിന് ഒന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ്. സർവഭൂതങ്ങളുടെയും സർവപ്രാണികളുടെയും അന്തരാത്മാവായിരിക്കുന്നു, ഉള്ളിൽ തന്നെ ആത്മമായി സ്വരൂപമായിരിക്കുന്നു. കർമ്മ അധ്യക്ഷ, എല്ലാ കർമ്മങ്ങൾക്കും അധ്യക്ഷനായിരിക്കുന്നു, പ്രേരകനായിരിക്കുന്നു. ഉള്ളിലിരുന്നുകൊണ്ട് ജീവന്മാരെ കൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നതിന് പ്രേരക ശക്തിയായി എന്നർത്ഥം. പ്രേരക ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? അത് കാന്തം എങ്ങനെയാണോ അതിന്റെ സമീപത്തിലിരിക്കുന്ന വസ്തുക്കളെ ചലിപ്പിക്കുന്നത്, അതുപോലെ സർവത്തെയും അതിൽ നിന്ന് നിസ്സംഗമായി അസംഗനായി ഇരുന്നു കൊണ്ട് അതിനെ ചലിപ്പിക്കുന്നു. അതാണ് കർമാധ്യക്ഷ. കർമ്മപ്രേരകത്വം എന്ന് പറയുന്നത് കർമ്മകർത്തൃത്വമല്ല, മറിച്ച് എന്താണ്? അത് എന്റെ സാന്നിധ്യമാണ്. ഈശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാം ചൈതന്യവത്തായി ക്രിയാത്മകമാവുന്നു, പ്രവർത്തിക്കുന്നു. അങ്ങനെ കർമാധ്യക്ഷനായിരിക്കുന്നു. കർമ്മത്തിന്റെ രഹസ്യം, കർമ്മഫലത്തിന്റെ നിയമങ്ങളെല്ലാം അറിയുന്നവനായി, കർമാധ്യക്ഷനായി, കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവനായി, കർമ്മങ്ങൾക്കെല്ലാം അധീശ്വരനായി, കർമാധ്യക്ഷനായി സർവപ്രാണികളുടെയും ഹൃദയത്തിലിരിക്കുന്നു. സർവഭൂത അധിവാസം, സർവപ്രാണികളുടെയും ഇരിപ്പിടമാണ്, താമസ സ്ഥലമാണ്. സർവപ്രാണികളും ഇതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഏതൊന്നിനെ ആശ്രയിച്ചാണോ പ്രാണന വ്യാപാരം നടക്കുന്നത്, ശ്വാസോച്ഛ്വാസം ഏതെന്നതിനെ ആശ്രയിച്ചാണോ നടക്കുന്നത്, അതാണ് എല്ലാ പ്രാണന വ്യാപാരങ്ങൾക്കും എന്നാണ്. പശ്യൻ, ചിന്മൻ, സ്പൃശൻ, ജിഖ്വൻ, നശ്വൻ, സ്വപൻ, ശ്വസൻ, പ്രളപൻ, വിസർജൻ, ഗണ്ണൻ, ഉന്മിഷൻ, നിമിഷൻ എന്ന രീതിയിൽ പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മങ്ങളായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമായിരിക്കുന്നവൻ, അതിനെല്ലാം ഇരിപ്പിടമായിരിക്കുന്നവൻ, അധിവാസം ഇരിപ്പിടം, സർവപ്രാണികളുടെ ഇരിപ്പിടമായിരിക്കുന്നവൻ, സാക്ഷി, സർവത്തിന് സാക്ഷിയായിരിക്കുന്നവൻ. തന്റെ ബാഹ്യമായും ഉള്ളിലുമുള്ള സർവത്തിന് സാക്ഷിയായിരിക്കുന്നു. എല്ലാ നന്മകൾക്കും എല്ലാ തിന്മകൾക്കും, സത്തിനും അസത്തിനും എല്ലാം സാക്ഷിയായിരിക്കുന്നവൻ. എങ്ങനെയാ അതിലെ ആ സാക്ഷിത്വം വരുന്നു? ചേത, അത് ചൈതന്യ സ്വരൂപനാണ്, ബോധസ്വരൂപനാണ്. അത് പലതില്ല, ഏകഹ. ഓരോ ശരീരങ്ങളിലും ഓരോ ജീവൻ, ഈ ജീവന്മാരെല്ലാം നിയന്ത്രിക്കുന്ന ഇതിനപ്പുറമായി മറ്റൊരു ഈശ്വരൻ അങ്ങനെയൊന്നുമില്ല. പിന്നെയോ കേവലഹ എന്ന് വെച്ചാൽ ഏകനാണ്. ഏകനാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ജ്ഞാനവും ക്രിയയും ഇച്ഛയും എല്ലാം ഉള്ള ഒരുവനാണോ? അല്ല, നിർഗുണസ്ഥ, നിർഗുണനാണ്. ഈ പറയുന്ന യാതൊരു ഗുണങ്ങളും പരമാർത്ഥത്തിൽ ഇല്ലാത്തവനും നേരത്തെ പറഞ്ഞ യോഗമായകൊണ്ട് സൃഷ്ടിക്കുന്നവനുമാണ്. വാസ്തവത്തിൽ ഇതൊന്നുമില്ല, പക്ഷെ ആ യോഗമായ കൊണ്ട് ഇതെല്ലാം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിർഗുണസ്ഥ നിർഗുണനുമാണ് ഇതി എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇനി ഈശവാസി ഉപനിഷത്തിൽ പറയുന്നു, സപര്യകാ ശുക്രം അകായമപ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം. സപര്യകാ പരി അഗാദ് പരി സമന്തത ശരിയായ രീതിയിൽ അഗാദ് എത്തിയിരിക്കുന്നു എല്ലായിടത്തും. സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ, സർവത്ര എത്തിച്ചേരുന്നിരിക്കുന്നവനെന്ന് അർത്ഥം. തദേജതി തന്നേജതി തദ്ദൂരേ തതു അന്തികേ തദസ്യ എന്ന് പറഞ്ഞ് ഈശാവാസ്യത്തിൽ പറയുന്നു. അതെന്താണ്? ചലിക്കുന്നു, അത് ചലിക്കുന്നില്ല, അതെല്ലാത്തിനും ഉള്ളിലാണ്, അത് പുറമെയാണ്, ഈ തരത്തിൽ വർണ്ണിക്കുന്നു. അതാണ് സർവവ്യാപി എന്ന് പറയുന്നതിന്റെ താല്പര്യം. എത്താത്ത സ്ഥലമില്ല എന്നാൽ ഒരിടത്ത് എത്തുന്നതുമില്ല. അത് ചലിക്കുന്നു, ചലിക്കുന്നതായി തോന്നുന്നു, വാസ്തവത്തിൽ അത് ചലിക്കുന്നില്ല. അത് ഓരോ സ്ഥലത്തും എത്തുന്നതായി തോന്നുന്നു, പക്ഷെ അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അതിന് എത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ തദന്തരസ്യ സർവസ്യ തതു സർവസ്യസ്യ ബാഹ്യത, അത് സർവത്തിന്റെ ഉള്ളിലാണ്, അത് സർവത്തിനും പുറമേയുമാണ്. അതാണ് സർവവ്യാപി എന്ന് പറയുന്നത്. മായയാകുന്ന ഉപാധിയോടുകൂടി ചേരുമ്പോൾ അത് പുറത്തിരിക്കുന്നതായി, അല്ലെങ്കിൽ അത് ഉള്ളിലിരിക്കുന്നതായി, അത് ചലിക്കുന്നതായി, അത് ചലിക്കാത്തതായി എന്നെല്ലാം തോന്നുന്നു. സർവ ഉപാധി വിനോദം മുക്തമായി അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരം ദ്വന്ദ്വ വ്യാപാരങ്ങളൊന്നും അതിനകത്തില്ല, അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അതാണ് സർവപര്യകാ ശുക്രം, അത് ജ്യോതിസ്വരൂപനാണ്, പ്രകാശസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, ബോധസ്വരൂപമായി അത് പ്രകാശിക്കുന്നു. അകായം, അതിന് ശരീരമില്ല, എന്നുവെച്ചാൽ സൂക്ഷ്മ ശരീരമില്ല, സൂക്ഷ്മ ശരീരരഹിതനാണ്. അംവ്രണം അസ്നാവിരം, വ്രണങ്ങളില്ല, ഞരമ്പുകളില്ല, അതാണ് അംവ്രണം അസ്നാവിരം എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥൂല ശരീരത്തെ നിഷേധിച്ചു. അതുകൊണ്ട് അകായം എന്നുള്ളതിനെ സൂക്ഷ്മ ശരീരത്തിന്റെ നിഷേധമായിട്ടാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. ശുദ്ധം, അതിൽ അജ്ഞാനമില്ല, കാരണ ശരീരത്തെ നിഷേധിക്കുന്നു. അപ്പൊ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര രഹിതനായിരിക്കുന്നു. ആ പാപവിദ്ധം, അജ്ഞാനമില്ലെങ്കിൽ അവിടെ പാപമില്ല, അതുകൊണ്ട് അത് പാപരഹിതനാണ്. പാപം പുണ്യം രണ്ടും അതിൽ കൽപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ പാപവിദ്ധം, പാപസംബന്ധം ഇല്ലാത്തത് ആ പാപവിദ്ധം, പാപവിദ്ധം പാപസംബന്ധമുള്ളത്, വിദ്ധം വേദിക്കപ്പെട്ടത്, പാപം സ്പർശിച്ചത് ആ പാപവിദ്ധം, പാപസ്പർശമില്ലാത്തത് എന്നും പറയുന്നുണ്ട്. ഇത് ചെയ്തു മന്ത്രു അനാധേയ അതിശയതാം നിത്യശുദ്ധതാം ബ്രഹ്മണോ ദർശയത. അപ്പോ ഈ പറയുന്ന മന്ത്രോ, ഈ പറയുന്ന മന്ത്രങ്ങളെല്ലാം അനാധേയ അതിശയത, അതിൽ കൂട്ടിച്ചേർക്കാത്ത വൈശിഷ്ട്യമാണ്. അനാധേയമായ അതിശയം, അതിന്റെ ഈ പറയുന്ന നിർഗുണത്വം ഏകത്വം ഇതൊന്നും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തല്ല, സംസ്കരിച്ചെടുത്തല്ല. അത് പലതായിരുന്നു എന്നെ സംസ്കരിച്ച് ഒന്നാക്കി, അത് പലതായിരുന്നു എന്നെ സംസ്കരിച്ച് നിർഗുണമാക്കി, അങ്ങനെയല്ല. നിത്യശുദ്ധത, അത് നിത്യശുദ്ധമാണ്. ബ്രഹ്മണോ ദർശയത, ഈ ശ്രുതികളെല്ലാം ബ്രഹ്മത്തിന്റെ ആ നിത്യ ശുദ്ധിയെ ബോധിപ്പിക്കുന്നു. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഭാഷ്യകാരൻ പറയുന്ന ഒന്നും തന്റെ ഭാവനയല്ല, തന്റെ ഭാവനയിലൂടെ ഒരു കാര്യം പറയുന്നില്ല, എല്ലാം സപ്രമാണമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ശ്രുതിയെ ഇങ്ങനെ ഉദ്ധരിക്കുന്നത്. കാരണം താൻ പറയുന്ന ഏത് കാര്യത്തിനും ശ്രുതി പ്രമാണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് തന്റെ ഭാവനയനുസരിച്ച് എന്തും പറയാം, എന്നാൽ തന്റെ ഭാവനയാകാം, പറയുന്ന ഒന്നും തന്നെ തന്റെ ഭാവനയല്ല. അപ്പോ ഈ അദ്വൈത ശാസ്ത്രം എന്ന് പറയുന്നത് നാടകം, നോവല്, കവിത പോലെ ഒരു സാഹിത്യമല്ല. നാവൽ, നാടകം, നോവൽ, കഥ, കവിത എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു, അതെല്ലാം വ്യക്തിയുടെ ഭാവനയാണ്. അതിന് വാസ്തവമായിട്ട് ബന്ധം വേണമെന്നില്ല. ഇതങ്ങനെയല്ല, ഇത് തന്റെ ഭാവനയല്ല. താനായിട്ട് ഇതിൽ യാതൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ഇതെല്ലാം ശ്രുതി പറയുന്ന കാര്യങ്ങളാണ്. ഋഷിമാർ ദർശിച്ചതാണ്. മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാരുടെ വെളിപ്പെടുത്തലുകളാണ് താൻ പറയുന്നതെന്നാണ്. അതുകൊണ്ട് ഇതെല്ലാം ആചാര്യസ്വാമിയുടെ ബുദ്ധിയുടെ സൃഷ്ടിയാണ്, ബുദ്ധി കൊണ്ട് സൃഷ്ടിച്ചാണ് എന്നുള്ള വാദത്തിന്, കാരണം അങ്ങനെ പിൽക്കാലത്ത് അങ്ങനെ ഒരാക്ഷേപം ഉണ്ടാകും എന്നുള്ള മുന്നിൽ കണ്ടുകൊണ്ട് എന്താണ് സർവജ്ഞനായിരിക്കുന്ന ആചാര്യസ്വാമികൾ ഈ കാര്യത്തിൽ ഇവിടെ അത് വെളിപ്പെടുത്തുകയാണ്. ശ്രുതി എന്ന് പറയുന്ന പ്രമാണം കൂടി. ആത്മവിദ്യയെ സംബന്ധിച്ചിടത്തോളം ആചാര്യസ്വാമികൾ സർവജ്ഞനാണ്. അതുപോലെ ഒരു സർവജ്ഞത മറ്റാർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത്രയും വ്യക്തമായി പറയുന്നു എന്താണ് മോക്ഷം എന്ന് പറയുന്നത്. ബ്രഹ്മഭാവസ്റ്റ മോക്ഷ, മോക്ഷം എന്ന് പറയുന്ന വിഷയത്തെ വ്യക്തമായി പറയുന്നു. ബ്രഹ്മഭാവം, ബ്രഹ്മസ്വരൂപം എന്നർത്ഥം. തസ്യ ഭാവത്വതലവ്, ഭാവം ബ്രഹ്മത്വം, ആ ഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകങ്ങൾ വരുന്നത്. ബ്രഹ്മത്വമാണ് മോക്ഷം എന്ന് വെച്ചാൽ ബ്രഹ്മസ്വരൂപമാണ്. ബ്രഹ്മത്തിന്റെ ഭാവം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ, അതാണ് മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും ഓടി നടക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ അഭ്യാസങ്ങൾ, അത് കാര്യം എന്തെന്നറിയാതെ, കഥയെ അറിയാതെ പാഠം കാണുന്നതല്ല ആത്മീയ സാധന എന്ന് പറയുന്നത്. അത് മറ്റെന്തെങ്കിലുമാണെന്ന് ധരിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള സാധന അനുഷ്ഠിക്കുന്നത് ഭ്രമത്തിലാണ്. മോക്ഷം എന്താണെന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി വേണം മോക്ഷത്തിന് വേണ്ടി സാധനങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായി ഇവിടെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മഭാവശ്ചം മോക്ഷ, ബ്രഹ്മഭാവമാണ് മോക്ഷം, മറ്റൊന്നുമല്ല. അതുകൊണ്ട് എന്താണ്, തസ്മാത് ന സംസ്കാരിയോപി മോക്ഷ. മോക്ഷം എന്ന് പറയുന്നത് സംസ്കരിക്കപ്പെടുന്ന ഒന്നല്ല മോക്ഷം എന്ന് പറയുന്നത്. നമ്മളിൽ വിശുദ്ധിയെ ഉണ്ടാക്കി നമ്മളിലുള്ള പാപങ്ങളെല്ലാം നിരാകരിച്ച് അങ്ങനെ ആ ജീവനെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പണിപ്പെട്ടെത്തിച്ച് മോക്ഷം നേടിയെടുക്കുന്ന ഒന്നല്ല എന്നർത്ഥം. ഉത്പാദ്യം, വികാരിയും, ആപ്യം, സംസ്കാരിയും, ഈ നാല് വിഭാഗത്തിലും മോക്ഷം ഉൾപ്പെടുന്നില്ല. അതായത് പറയുന്ന എന്താണ്, ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കിതിന് നാല്, ലൗകികമോ വൈദികമോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നാലിലേതെങ്കിലും ഒന്നായിട്ട് ഉൾപ്പെടുത്താം. അതായത് ഉത്പാദ്യം എന്ന് പറയുന്നത് ലൗകികമായി കാണുന്ന ഒരു കാര്യമാണ്, കുടത്തെ ഉണ്ടാക്കുന്നു, അതുപോലെ ഉണ്ടാക്കുന്നു എന്നല്ല മോക്ഷം. ഈ കാര്യവും ലൗകികമായി നമുക്ക് കാണാം, പാല് പരിണമിച്ച് തൈരാകുന്നു, അതുപോലെ ഈ ജീവൻ പരിണമിച്ച് മോക്ഷത്തെ ഉണ്ടാക്കുന്നു, മോക്ഷാവസ്ഥയിലെത്തുന്നു, അല്ലെങ്കിൽ ജീവനെ മാറ്റി മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അതിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അതുമല്ല, ഉത്പാദ്യവുമല്ല, വികാരിയുമല്ല, എന്താണ് ആപ്യം, ഈ ജീവൻ മോക്ഷം എന്ന് പറയുന്ന ഒരു വേറെ എവിടെയോ ഉള്ള മോക്ഷം എന്ന് പറയുന്ന ഒരു ഒന്നിനെ പോയി പ്രാപിക്കുന്നു, അവിടെ എത്തിച്ചേരുന്നു, അങ്ങനെയുള്ള ആപ്യവുമല്ല, ജീവനെ സംബന്ധിച്ചിടത്തോളം ആപ്യവുമല്ല. ലോകത്തിൽ അങ്ങനെയും കാര്യങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളതിനെ വെളിപ്പെടുത്തിയെടുക്കുന്നു, നേരത്തെ ഉള്ള കൈലാസത്തിൽ എത്തിച്ചേർന്നു, നേരത്തെ ഇരുന്ന പാലിന് കറന്നെടുക്കുന്നു. അതുപോലെ ആപ്യവുമല്ല മോക്ഷം എന്ന് പറയുന്നത്, വികാരിയുമല്ല, ഉത്പാദ്യമല്ല, സംസ്കാരിയും, അത് വൈദികമായി നടക്കുന്നതാണ്. ഉരീഹീൻ പ്രോക്ഷതി എന്ന് പറയുന്നു, ഉരീഹിയെ പ്രോക്ഷണം ചെയ്യാൻ പറയുകയാണ്. ദർശപൂർണമാസ യാഗത്തിന്റെയും മറ്റും അംഗമായിട്ട് ഉരീഹി പ്രോക്ഷണം എന്ന് പറയുന്നൊരു കർമ്മത്തെ വിധിക്കുന്നു. സംസ്കാരിയുമാണ്, അതായത് സാധാരണ നെല്ല്, അതാണ് ഉരീഹി. ആ നെല്ല് അതേപടി യാഗത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താണ്, മന്ത്രം പറഞ്ഞുകൊണ്ട് അതിൽ ജലം തളിക്കണം. അപ്പൊ അതിൽ അത് പ്രോക്ഷണക്രിയ. അപ്പൊ ആ പ്രോക്ഷണക്രിയയിലൂടെ എന്ത് വരുന്നു, അത് സംസ്കരിക്കപ്പെടുന്നു. അങ്ങനെ സംസ്കരിക്കപ്പെടുന്ന ആ ഉരീഹി യാഗത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ യാഗത്തിൽ നിന്നും അദൃഷ്ടം അല്ലെങ്കിൽ അപൂർവം ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അങ്ങനെ അല്ലാതെ നമ്മൾ വയലിൽ നിന്ന് നെല്ലെടുത്തുകൊണ്ട് പോയി ഹോമം നടത്തിക്കഴിഞ്ഞാൽ, യാഗം നടത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സംസ്കാരം ഉണ്ടാകത്തില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, വ്രീഹിൻ പ്രോക്ഷതി എന്ന് പറയുന്ന വേദമന്ത്രം വ്രീഹിയിൽ പ്രോക്ഷണം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്, അതിലൂടെ വ്രീഹിയെ സംസ്കരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ ഓരോന്നിനെയും യാഗത്തിന് ഉപയോഗിക്കുന്ന ഒലക്ക, ഉരള്, ഇതിനെല്ലാം സംസ്കരിക്കാൻ പറയും. ഇതിലെല്ലാം പ്രോക്ഷണം നടത്തി സംസ്കരിക്കുന്നു. അങ്ങനെ സംസ്കരിച്ചിട്ട് അതുപയോഗിച്ച് ചെയ്യുന്ന യാഗത്തിൽ മാത്രമേ അപൂർവം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഈ പ്രോക്ഷണക്രിയയിലൂടെ എന്ത് വരുന്നു, ഈ വസ്തുക്കളെല്ലാം സംസ്കരിക്കപ്പെടുന്നു. അത് വൈദികമായ സംസ്കാരമാണ്, അതും ഒരു കാര്യമാണ്. ഉരീഹിയിൽ പുറമേ ബാഹ്യമായി ഒരു മാറ്റവും കാണാതെ തന്നെ അതിലൂടെ എന്ത് ചെയ്യുന്നു, യാഗത്തിൽ നിന്നും അപൂർവം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ അതിൽ ഉണ്ടാകുന്ന ആ സംസ്കാരം അതുപോലെ സംസ്കരിക്കപ്പെടുന്നു. നമ്മൾ ബാഹ്യമായി ഒന്നും കാണുന്നില്ലെങ്കിലും ആത്മാവിനെ സംസ്കരിക്കപ്പെടുന്നു ജീവനെ. അങ്ങനെ സംസ്കരിച്ച് സംസ്കരിച്ച് അതിനെ ശുദ്ധമാക്കി ആത്മാവിനെ മോക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേർക്കുന്നു. അതാണ് മോക്ഷം എന്ന് പറഞ്ഞാലോ. അങ്ങനെ വൈദിക ക്രിയയിലൂടെ വൈദികമായി സംസ്കരിക്കപ്പെടുന്നത് പോലെ ഈ ആത്മാവിനെ ധ്യാനാദി ക്രിയകളിലൂടെ സംസ്കരിക്കാൻ കഴിയത്തില്ല. ആത്മാവിനെ ആർക്ക് സംസ്കരിക്കാൻ കഴിയത്തില്ല. ജീവനെ നമുക്ക് ശുദ്ധമാക്കാം, പക്ഷെ ആത്മാവിനെ ഒരിക്കലും ശുദ്ധമാക്കാൻ കഴിയത്തില്ല. ജീവനിൽ നിന്ന് അശുദ്ധിയെ മാറ്റാം, ജീവനിൽ ശുദ്ധിയെ ഉണ്ടാക്കാം, അതെല്ലാം ജീവനെ സംബന്ധിച്ച് മാത്രം. ആത്മാവിൽ യാതൊരു ശുദ്ധിയും അശുദ്ധിയും ഇല്ല, അതുകൊണ്ട് മാറ്റാനോ ഉണ്ടാക്കാനോ കഴിയത്തില്ല. ലോകത്തിൽ സാധാരണ കാണുന്ന കാര്യങ്ങൾ ഉത്പാദ്യം കൊടവും മറ്റും, വികാരിയും തൈര്, സംസ്കാരിയും എന്ന് പറയുന്നത് വേദത്തിലാണെങ്കിൽ ഗൃഹിയും മറ്റും സംസ്കരിക്കുക, ലോകത്തിലാണെങ്കിൽ വസ്ത്രവും മറ്റും കഴുകി ശുദ്ധമാക്കുക, അങ്ങനെയുള്ള സംസ്കാരിയും ആപ്യം പ്രാപിക്കുക, ഇതെല്ലാം ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കാര്യങ്ങൾ ലോകത്തിൽ ഏതെടുത്താലും ഈ നാലിൽ അന്തർഭവിച്ചിരിക്കണം. അങ്ങനെയുള്ള ഈ നാല് കാര്യങ്ങളിലും മോക്ഷം പെടുന്നില്ല. മോക്ഷം കാര്യമേ അല്ല, അതുകൊണ്ട് ഈ നാല് കാര്യങ്ങളിലും അത് ഉൾപ്പെടുന്നില്ല എന്നാണ്. അതുകൊണ്ട് എന്താണ്, അതോ അന്യ മോക്ഷം പ്രതി ക്രിയാനുപ്രവേശദ്വാരം ന ശക്യം കേനചിത് ദർശയിലും. അപ്പം ഇനി ഏതെങ്കിലും നാല് കാര്യത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ മോക്ഷം ക്രിയാസാധ്യമാണ്, കർമ്മസാധ്യമാണെന്ന് വരും. അപ്പോ ഇത് പറയുന്നത്, ഇത് വൃത്തികാരൻ പറഞ്ഞതാണ്, മോക്ഷം ധ്യാനം കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. പറയുന്നു അങ്ങനെ ധ്യാനം എന്ന് പറയുന്ന ഒരു മാനസിക ക്രിയയാണ്, ആ ക്രിയയിലൂടെയാണ് മോക്ഷത്തെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. ജ്ഞാനത്തെ അവിടെ അംഗീകരിക്കുന്നില്ല വൃത്തികാരൻ. അതിനെ നിഷേധിക്കുകയാണ്. ഉപാസന, ധ്യാനം, മാനസിക ക്രിയ, ആ ക്രിയയിലൂടെ മോക്ഷത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. മോക്ഷം ഒരു കാര്യമാണെന്ന് വന്നാൽ ഒരു കാര്യമാണെങ്കിൽ അതിന് ക്രിയ ആവശ്യമാണ്. ഒരു ക്രിയയിലൂടെ മാത്രമേ നമുക്കൊരു കാര്യത്തെ ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് മോക്ഷം ക്രിയാസാധ്യമല്ല, കർമ്മസാധ്യമല്ല, ധ്യാന ക്രിയയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മോക്ഷം കാര്യമല്ല, കാര്യമാണെങ്കിൽ മാത്രമേ അവിടെ ക്രിയയുടെ ആവശ്യമുള്ളൂ എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ധരിക്കരുത് നമ്മൾ ചെയ്യുന്ന ധ്യാന അനുഷ്ഠാനങ്ങളൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. ഇതൊരു സാങ്കേതികമായ വാദമാണ്. ധ്യാനം മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ ധ്യാനിക്കരുതെന്നല്ല പറയുന്നത്. അങ്ങനെ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ധരിക്കരുത്. പറയുന്നത് വൃത്തികാരൻ പറയുന്ന ആ പ്രക്രിയയുടെ നിഷേധിക്കുകയാണ്. ധ്യാനം എന്ന് പറയുന്ന ഒരു ക്രിയയിലൂടെ മോക്ഷം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു ക്രിയയിലൂടെ അല്ല മോക്ഷം. എന്നുവെച്ചാൽ ജ്ഞാനത്തിലൂടെയാണ് മോക്ഷം ഉണ്ടാകുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് ക്രിയാസാധ്യമല്ല എന്നുള്ള കാര്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ജ്ഞാനം എന്ന് പറയുന്നത് പ്രമാണജന്യമാണ്, അതിനി വിശദീകരിക്കും. ധ്യാനവും മറ്റും എന്താണ്? മറ്റു തരത്തിൽ ധ്യാനവും മറ്റും ആവശ്യമായിരിക്കുന്നു. പക്ഷെ മോക്ഷത്തിനതൊന്നും സാക്ഷാത്കാരണമല്ല. മോക്ഷത്തിന് സാക്ഷാത്കാരണമായി ജ്ഞാനമാണ്. അതുകൊണ്ട് ആ സാധനാഭാഗത്തെ നിഷേധിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. വൃത്തികാരൻ ധ്യാനം മോക്ഷത്തിന് എങ്ങനെ കാരണമാണെന്ന് പറയുന്നു, അതിനെ നിഷേധിക്കുന്നു. വൃത്തികാരൻ ഉദ്ദേശിക്കുന്ന ആ ധ്യാനത്തെ ഇവിടെ നിഷേധിക്കുകയാണ്. എനിക്ക് ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് ചോദ്യം. അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നത്? തസ്മാ എന്ന സംസ്കാരൂപി മോക്ഷം അതോ അന്യത്, അതഹ അന്യത്. ഈ പറയുന്ന നാല് അല്ലാതെ, ഏത്? ഉത്പാദ്യം, വികാരിയും, സംസ്കാരിയും, ആപ്യം എന്ന് പറയുന്ന ഈ നാല് അല്ലാതെ എന്താണ് മോക്ഷം പ്രതി ക്രിയാനുപ്രവേശദ്വാരം? മോക്ഷത്തിൽ ക്രിയാനുപ്രവേശം, മോക്ഷത്തിന് ക്രിയയെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപായം ന ശക്യം കേനചിത് ദർശയിലും, കാണിച്ചു തരാൻ ആർക്കും സാധ്യമല്ല. അതായത് മോക്ഷത്തിൽ ക്രിയ സഹായകമാണ് അനുപ്രവേശം, മോക്ഷത്തിൽ ക്രിയ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു ഉപായം ഈ നാല് വഴിക്ക് അല്ലാതെ വേറെ ആൾക്ക് കാണിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. അതായത് മോക്ഷത്തെ ഈ നാല് തരത്തിലായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്രിയ അവിടെ മോക്ഷത്തിന് കാരണമാണെന്ന് പറയാൻ പറ്റും. ഇത് നാലുമല്ലാതെ ഒരു കാര്യം ഇവിടെ ഇല്ലെന്നാണ്. മോക്ഷത്തെ ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായി ഉൾപ്പെടുത്തിയാൽ നമുക്ക് പറയാം മോക്ഷത്തിന് കർമ്മം കാരണമാണ്. പക്ഷെ ഈ മോക്ഷം ഈ നാല് തരത്തിലുള്ള ക്രിയകളിലും പെടുന്നതല്ല. അതുകൊണ്ട് ഇനി അഞ്ചാമതൊരു കാര്യം, ഈ നാലിലും പെടാത്ത ഒരു കാര്യം, അത് കാണിച്ചു തരാൻ കേനചിത് ദർശയിതും ഇന്ന ശക്യഹ എന്നാണ്. ഈ ലോകത്തിൽ ആർക്കും അങ്ങനെ ഒരു നാലാമതൊരു കാര്യം അത് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ നാലിൽ ഉൾപ്പെടുന്നുണ്ടോ മോക്ഷം? ഇല്ല എന്നുണ്ടെങ്കിൽ കർമ്മം ഈ മോക്ഷത്തിന് കാരണമല്ല. അഞ്ചാമതൊരു കാര്യം ഇനിയില്ല അതിൽ മോക്ഷത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി എന്നാണ്. ഈ നാല് കാര്യങ്ങളല്ലാതെ മോക്ഷം ഇനി അഞ്ചാമതൊരു കാര്യമാണെന്ന് എടുത്ത് കാണിക്കാൻ ഒക്കത്തില്ല. ലൗകികമായോ വൈദികമായോ അതെടുത്ത് കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്താണ്? മോക്ഷം കാര്യമല്ല, കാര്യമല്ലാത്തതുകൊണ്ട് മോക്ഷത്തിന് ക്രിയ പ്രവൃത്തി കാരണവുമല്ല എന്ന് പറയുന്നു. അതോ അന്യത്, ഈ നാലിൽ നിന്നും അന്യമായി മോക്ഷം പ്രതി ക്രിയാനുപ്രവേശദ്വാരം, മോക്ഷത്തിന് ക്രിയ ഉപകാരിയായി തീരുന്ന ഒരു മാർഗം ദർശയിതും കാണിച്ചു തരുന്നതിന് കേനചിത് നശക്യം, ആർക്കും സാധ്യമല്ല എന്ന് തർപ്പിച്ചു പറയുകയാണ്. തസ്മാത് ജ്ഞാനമേകമുക്ത്വ, അതുകൊണ്ട് എന്താണ്? ജ്ഞാനം ഒന്നൊഴികെ ക്രിയായാഹ ഗന്ധമാത്രസ്യാപി അനുപ്രവേശ ഇഹ ന ഉപപദ്യതെ. ജ്ഞാനം ഒന്നൊഴികെ ക്രിയായാഹ ഗന്ധമാത്രസ്യാപി, ഗന്ധം എന്ന് വെച്ചാൽ ലേശം, അല്പം എന്നുള്ള അർത്ഥമാണ്. ഗന്ധത്തിന് സംസ്കൃതത്തിൽ അല്പം എന്നർത്ഥമാണ്. ക്രിയയുടെ ലേശം പോലും എന്നർത്ഥം. ക്രിയായാഹ ഗന്ധമാത്രസ്യാപി, ക്രിയയുടെ ലേശം പോലും, ക്രിയാലേശം പോലും എന്താണ്? അനുപ്രവേശ ബന്ധം ഇഹ ന ഉപപദ്യതെ, ഇവിടെ യുക്തമല്ല. മോക്ഷത്തിന് കർമ്മ ലേശം പോലും ഉപകരിക്കുന്നില്ല എന്ന് പറയും. ഉപകരിക്കുന്നു എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയുമില്ല എന്നർത്ഥം. ജ്ഞാനം ഏകം മുക്തുക, ജ്ഞാനം ഒന്നൊഴികെ, ജ്ഞാനം എന്ന് പറയുന്ന ഒന്നൊഴികെ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിയകൾ, തപസ്സോ ധ്യാനമോ എന്തോ ആയിക്കല്ലോട്ടോ, ജപമോ മന്ത്രജപമോ എന്തായാലും ശരി, അതൊന്നും തന്നെ എന്താണ്? ഒരു തരത്തിലുള്ള ക്രിയയും എന്താണ്? അനുപ്രവേശം, ആ സംബന്ധം, മോക്ഷത്തിലേക്ക് അതിന്റെ ബന്ധം യുക്തിയുക്തമല്ല. മോക്ഷവും ആ കർമ്മവുമായി ബന്ധപ്പെടുത്താനേ സാധ്യമല്ല എന്നാണ്. അപ്പൊ ശിഷ്യനൊരു സംശയം ചോദിക്കുന്നു. നനു, ജ്ഞാനം നാമ മാനസിക ക്രിയ, നിങ്ങളീ പറയുന്ന ജ്ഞാനം അതും ഒരു മാനസിക ക്രിയയാണല്ലോ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അന്ധകരണത്തിൽ എന്തോ ഒരു പ്രവൃത്തി നടക്കുകയാണ്. പുസ്തകത്തെ കുറിച്ച് അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചലനം നടക്കുകയാണ്, മനസ്സാ വിഷയത്തെ ഉൾക്കൊള്ളുന്നു, മനസ്സിൽ പരിണാമം സംഭവിക്കുന്നു, അതാണ് അറിവ്. അപ്പൊ ഈ നിങ്ങളീ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നതും സൂക്ഷ്മമായി ചിന്തിച്ചത് ഒരു മാനസക്രിയയാണല്ലോ എന്നാണ് ചോദിക്കുന്നത്. വാദനം നിഷേധിക്കുന്നു, നാ എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. ഇവിടെ ചോദിക്കുകയാണ്, അജ്ഞാനിക്ക് അവിദ്യയാകുന്ന കാരണശരീരമുള്ളതുപോലെ ജ്ഞാനിക്ക് വിദ്യാരൂപമാകുന്ന കാരണശരീരം ഉണ്ടോ? ഇല്ല. വിദ്യ എന്ന് പറയുന്ന ഒരിക്കലും ശരീരമല്ല. ശരീരം എന്ന് പറയുന്നത് എന്താണ്? ശരീരേ ഇത് ശരീരം, ഇരിക്കുന്നതാണ് ശരീരം. അത് പിന്നെ സാധാരണ മൂന്നായി പറയുന്നു. പ്രധാനമായിട്ട് രണ്ടാണ്, സ്ഥൂലം സൂക്ഷ്മം. അത് നശിച്ചു പോകുന്നു. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു. അപ്പോ അജ്ഞാനം നശിച്ചു കഴിഞ്ഞു, പിന്നെ ഞാനീ സംബന്ധിച്ചിടത്തോളം അജ്ഞാനമില്ല. അപ്പോൾ കാരണ ശരീരം അവിടെ ഇല്ല. അപ്പൊ പിന്നെ വിദ്യാരൂപമാകുന്ന കാരണ ശരീരം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിദ്യ ഒരിക്കലും ശരീരമായി നിലനിൽക്കുന്നില്ല. ശരീരമായി പറയുന്നത് അജ്ഞാനത്തെയാണ്, കാരണ ശരീരമായി പറയുന്നത്. ജ്ഞാനം കൊണ്ടത് നശിച്ചു, പിന്നെ അത് നിലനിൽക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ്. പിന്നെ ഞാൻ കേവല ആത്മസ്വരൂപിയായിരിക്കുന്നു. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ബാധിച്ചിട്ട് അനുവർത്തിക്കുന്നു എന്നുള്ള നിലയ്ക്ക്, അതായത് അസത്തായ നശിച്ചിട്ടും വീണ്ടും അതിന്റെ ഛായയായിട്ട് നിഴല് പോലെ ഈ അജ്ഞാനവും, അതായത് കാരണം സൂക്ഷ്മം സ്ഥൂലമെല്ലാം അനുവർത്തിക്കാം എന്നേ ഉള്ളൂ. സത്യമായി നിലനിൽക്കത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് കാരണ ശരീരം ഇല്ല. അതായത് അത് സംശയം വരുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ട് എങ്ങനെ വ്യവഹരിക്കുന്നു? കാരണ ശരീരം നശിച്ചു കഴിഞ്ഞാൽ ഞാനിക്ക് ഉറക്കം വരുമോ എന്നൊക്കെയുള്ള സംശയം വരും. കാരണം ഉറങ്ങുന്നതാണല്ലോ കാരണ ശരീരം എന്ന് പറയുന്നു. അവിടെയാണ് കാരണ ശരീരം എന്നൊക്കെ പറയുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തി ആദ്യ വ്യവഹാരങ്ങൾ ഞാനിയിൽ ഉണ്ടാകും എന്നർത്ഥം. ജാഗ്രത സ്വപ്ന സുഷുപ്തിയെല്ലാം ഞാനിയിൽ ഉണ്ടാകുമെങ്കിലും ഞാനി പരാജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനപ്രകാശത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ നശിച്ചതെല്ലാം അനുവർത്തിക്കുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? നശിച്ചിട്ട് അതിന്റെ നിഴല് പോലെ ഇതെല്ലാം അനുവർത്തിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനിയുടെ വ്യവഹാരം നടക്കും. അതുകൊണ്ട് ഞാനിക്ക് ഇനി പുതിയൊരു കാരണ ശരീരം സൃഷ്ടിക്കേണ്ട, വിദ്യ എന്ന് പറയുന്ന ഒരു കാരണ ശരീരത്തെ സൃഷ്ടിക്കേണ്ട ആവശ്യം ഇല്ല എന്നറിയാം. അങ്ങനെ നമ്മുടെ ശാസ്ത്രസംബന്ധമായ ഒരു കാര്യമില്ല, ചിലപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരിക്കാം. പറഞ്ഞത് ജ്ഞാനിയാണെങ്കിൽ അവരുദ്ദേശിച്ചത് ഈ വിദ്യ കാരണ ശരീരം എന്ന് പറഞ്ഞതായിരിക്കും. എന്താണ്? ജ്ഞാനം കൊണ്ട് നശിച്ച അജ്ഞാനത്തിന്റെ അനുവൃത്തിയായിരിക്കും ഒരു പക്ഷെ വിദ്യാശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. ജ്ഞാനിയുടെ സ്വപ്ന സുഷുപ്തികൾ അജ്ഞാനിയുടെ ഇതിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ജ്ഞാനിയുടെ സ്വപ്ന സുഷുപ്തികളെ കൊണ്ടല്ല, ജ്ഞാനിയുടെ ജാഗ്രത എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതുപോലെ സ്വപ്ന സുഷുപ്തിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചോദ്യം ചോദിച്ചാണ് ജ്ഞാനിയുടെ ജാഗ്രത പിടികിട്ടി, സ്വപ്ന സുഷുപ്തിയിലും മാത്രമേ സംശയമുള്ളൂ എന്നുള്ളതാണ്. അതങ്ങനെ വരാറില്ലല്ലോ. എന്താണ് അർദ്ധജരതീയ ന്യായം എന്ന് പറയും? ഒരു വ്യക്തിയുടെ പകുതി സ്ത്രീ പകുതി പുരുഷൻ, അരയ്ക്ക് മേളോട്ട് സ്ത്രീ താഴോട്ട് പുരുഷൻ, അങ്ങനെ ഒരിക്കലും വരത്തില്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് ജ്ഞാനിയുടെ ജാഗ്രത പിടികിട്ടി, സ്വപ്നവും സുഷുപ്തിയും പിടികിട്ടിയില്ല, അങ്ങനെ വരത്തില്ല. അപ്പൊ ഇദ്ദേഹത്തിന് എന്തായാലും ജാഗ്രത പിടികിട്ടി, അതുപോലെ തന്നെയാണ് സ്വപ്നവും സുഷുപ്തി എന്ന് ധരിച്ചോളൂ. ഞാൻ വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി എന്നാണല്ലോ ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണങ്ങൾ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂവോ എന്നാണ്. ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി എന്നാണല്ലോ എന്നാണ് ശ്രുതി പറയുന്നത്. ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണങ്ങൾ, സ്വരൂപ ലക്ഷണങ്ങൾ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനുജാത്മനി, ഇത് ജ്ഞാനിയുടെ സർവവ്യാപകത്വവും സർവസാക്ഷിത്വവും സൂചിപ്പിക്കുന്നില്ലേ? ഇവിടെ പറയുന്നു ബ്രഹ്മവേദ ബ്രഹ്മയുവ ഭവതി എന്ന് പറഞ്ഞാൽ അവിടെ ദ്വൈതമില്ല എന്നാണ്. അവിടെ ജ്ഞാനി സ്വരൂപ ലക്ഷണത്തിന് വേണ്ടിയല്ല അത് പറയുന്നത്, മോക്ഷം എന്താണെന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി പറയുകയാണ്. മോക്ഷം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞല്ലോ, അത് ബ്രഹ്മത്വമാണ്, ബ്രഹ്മസ്വരൂപമാണ്. ഈ വാക്യം ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയാൻ വേണ്ടിയിട്ടല്ല, മോക്ഷം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ആത്മനി എന്ന് പറയുന്നു സർവാത്മഭാവം. ഇത് ശരിയാണ്. ആ ജ്ഞാനിയുടെ സർവവ്യാപകത്വം സർവസാക്ഷിത്വം ഇതൊക്കെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അത് ശരി തന്നെയാണ്. പിന്നെ ഈ പറയുന്നത് എന്താണ്? ജ്ഞാനിയുടെ ജാഗ്രത് എന്ന് പറയുന്നത് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനി ജ്ഞാനി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജാഗ്രത്തിൽ അജ്ഞാനിക്ക് സത്യത്വ ബുദ്ധി, ജ്ഞാനിക്ക് മിഥ്യാത്വ ബുദ്ധി. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനി ജാഗ്രത്തിനെ സൂര്യശരീരത്തെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സത്യമായറിയുന്നു, അജ്ഞാനി സത്യമായി അറിയുന്നു, ജ്ഞാനി ഇതെല്ലാം മിഥ്യയാണെന്നറിയുന്നു എന്ന് പറയാം. പലതരത്തിൽ വിശദീകരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പറയാം, സർവമുഖണ്ഡിതം ബ്രഹ്മം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി തുടങ്ങിയ ഈ ഭേദങ്ങളിലെല്ലാം ജ്ഞാനി എന്ത് ചെയ്യുന്നു? ഈ നാമരൂപങ്ങളിലെല്ലാം ജ്ഞാനി ആത്മാവിനെ കാണും. ഇവിടെ പറഞ്ഞ സർവഭൂതവും ആത്മാവ് സർവഭൂതസ്ഥമാത്മാവാണ്. സർവത്തിനും ആത്മഭാവത്തെ കാണുന്നു, തന്നെ നിന്ന് അന്യമല്ലാതെ സർവത്തെയും കാണുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലും പറയാം. അല്ലെങ്കിൽ സർവവും അസത്യമായി കാണുന്നു, സത്യം ആത്മസ്വരൂപം മാത്രം എന്ന് കാണുന്നു. അല്ലെങ്കിൽ സർവവും സത്യമായി കാണുന്നു, രണ്ടു രീതിയിലും വിശദീകരിക്കാം. അപ്പോൾ അതാണ് ജ്ഞാനിയുടെ അവസ്ഥ. ജാഗ്രത്തിൽ ജ്ഞാനി എങ്ങനെ കാണുന്നു എങ്കിൽ ഞാനി ഇതിനെക്കുറിച്ച് നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഇപ്പോ ജാഗ്രതയിലിരുന്നു കൊണ്ട് സ്വപ്നത്തെ സുഷുപ്തിയും കുറിച്ച് ചിന്തിക്കുന്നു. ജ്ഞാനി ജാഗ്രതയിലിരുന്നു കൊണ്ട് ജാഗ്രതത്തിനെ കുറിച്ചും സ്വപ്നത്തെ കുറിച്ചും സുഷുപ്തിയെക്കുറിച്ചും നമ്മളിപ്പോ ചിന്തിക്കുന്നു. അതുപോലെ ജ്ഞാനിയും എന്ത് ചെയ്യുന്നു? ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് ആ ജാഗ്രതത്തിന് അതീതമായി ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയും എല്ലാം കാണുന്നു. ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്ന ഇത് മൂന്നും ഞാനീ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആത്മാവിൽ നിന്ന് അന്യമല്ല, അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് അന്യമായി അന്യം എന്നുള്ള ഭാവത്തെ നിഷേധിക്കുന്നു. അന്യമാണെന്ന് കരുതിയാണെങ്കിൽ അത് മിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം ആത്മസ്വരൂപമായി കാണുന്നു. അപ്പൊ അതിനുള്ള പ്രധാന വ്യത്യാസം ഇതാണ്, ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ അജ്ഞാനി സത്യമായി കാണുന്നു, ജ്ഞാനി അതിനെ നിത്യമായി കാണുന്നു. അപ്പൊ ഇനി അടുത്ത് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ കൂടെയുണ്ട്, അത് നമ്മൾ അടുത്ത നമ്മുടെ ക്ലാസ്സിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഇവിടെ പറഞ്ഞു വന്നത് ഇതാണ്, മോക്ഷം എന്ന് പറയുന്നത് ഉത്പാദ്യമാപ്യം വികാരിയും സംസ്കാരി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളിലും പെടുന്നില്ല. മറ്റേതെങ്കിലും ഒരു കാര്യം ഇവിടെ നമ്മൾക്ക് അറിവിന് വിഷയമല്ല. ഇത് ഏതെങ്കിലും കാര്യത്തിൽ പെടുകയാണെങ്കിൽ അതിന് കർമ്മം ക്രിയ മോക്ഷത്തിന് കാരണമാകും. മോക്ഷം ഈ ഒരു കാര്യത്തിലും പെടുന്നില്ല, അതുകൊണ്ട് കർമ്മം ക്രിയ അതിന് കാരണമല്ല. അതുകൊണ്ട് മോക്ഷം ക്രിയാസാധ്യമല്ല, ജ്ഞാനസാധ്യമാണ് എന്നുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത്. ഗുരുസ്മരണയോടുകൂടി നമ്മൾ ചർച്ച അവസാനിപ്പിച്ചു.
1: ഓം നമഃ ശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമഃ ശിവായ.
2: ഓം നമഃ ശിവായ. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
4: Vedanta Shravanathil ninnu, Shruti Vakya Shravanathil ninnu, Atmabodham undayi. Atmabodham anengil Jnanottpathiku tadassamayi varunna doshangal undu. പല ദോഷങ്ങളും, മനസ്സിന് ഏകാഗ്രതയില്ല, ബുദ്ധിമാന്ദ്യം വന്നു, കഴിയത്തില്ല, ശ്രവണ തുടങ്ങിയ ഇതിനുള്ള അവസരം ലഭിക്കുന്നില്ല, ദുഷ്ടവും അദുഷ്ടവുമായ അനേക വിഘ്നങ്ങളുണ്ട്, അനേക തടസ്സങ്ങളുണ്ട്. ഇതെല്ലാം മാറി വരണം. അവിടെയാണ് ഈശ്വരാരാധനയും ഈശ്വര അനുഗ്രഹവും ഗുരുസേവയും ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ അവിടെയാണ് വേണ്ടി വരുന്നത്. അതെല്ലാം മാറിക്കിട്ടി, എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നു, വാക്യശ്രവണത്തിൽ നിന്ന് ബോധമുണ്ടായി. ഈ വാക്യശ്രവണത്തിൽ നിന്നുള്ള ബോധത്തിന്റെ ഉത്പത്തിക്ക് തടസ്സമായിരിക്കുന്നതെല്ലാം മാറിക്കഴിഞ്ഞാൽ അവിടെ ബോധമുണ്ടാകും. ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണ്? തടസ്സങ്ങളുണ്ട് എന്നാണ് അല്ലേ? ഒരു ക്ലാസ്സിൽ പോയി 10 കുട്ടികൾ കണക്കോ സയൻസോ പഠിക്കാനിരിക്കുന്നു, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്നില്ല. ചെല്ലു പറയുന്നു മനസ്സിലാകുന്നു, ചെല്ലു പറയുന്നു നല്ലവണ്ണം മനസ്സിലാകുന്നു, ചെല്ലു പറയുന്നു മനസ്സിലാകുന്നില്ല. എന്താ? ഓരോരുത്തരിലും ഇരിക്കുന്ന വിഘ്നങ്ങൾ, ആ അറിവിനെ ബോധത്തിൽ ആവാഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ വ്യത്യസ്തമാണ്. ആ തടസ്സങ്ങളുടെ ന്യൂനത അനുസരിച്ച് ബുദ്ധിക്ക് ശേഷി കൂടുന്നു, അതിനെ ഗ്രഹിക്കുന്നു. അത് ഭൗതികമായ വിഷയജ്ഞാനത്തിനും അങ്ങനെയാണ്, ആധ്യാത്മികമായ ജ്ഞാനത്തിനും അത് തന്നെ. ആ ജ്ഞാനോത്പത്തിക്കുള്ള തടസ്സങ്ങൾ മറിയാൻ ഉണ്ടാകും, ജ്ഞാനമുണ്ടാകും. പക്ഷെ എന്നാലും ഒന്ന് ശേഷിക്കുന്ന പ്രാരബ്ധം, വീണ്ടും ജ്ഞാനം ഉത്പന്നമായാലും ആ ജ്ഞാനത്തെ കീഴ്പ്പെടുത്തുന്ന പ്രാരബ്ധ ദോഷങ്ങളുണ്ടെങ്കിൽ അവിടെ ആ വിവേകം കീഴ്പ്പെട്ടു പോകും, ജ്ഞാനമുണ്ടായാലും കീഴ്പ്പെടും. പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടുത്തെ ഈരളിനെ മാറ്റുന്നതിന് ഒരു മെഴുകുതിരി വെളിച്ചം വന്നു. എന്തുകൊണ്ട്? ഇവിടുത്തെ ഈരൾ വളരെ ചെറിയൊരു ഇരുളാണ്. ഈ വീടാണ് ഈരളിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ ഉപാധിയാണ്. ഉപാധി മാറ്റിയാലോ? ഉപാധി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനോട് ഈ ചെറിയ ഈ അറിവിനെ ആ വലിയ അറിവ് കീഴ്പ്പെടുത്തി കളഞ്ഞു, അഭിഭവിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ അറിവിന് അവിടെ യാതൊരു പ്രസക്തിയും, ആ പരമാർത്ഥ ബോധം ഈ ബോധത്തിൽ, ആ പരമാർത്ഥ ബോധത്തിൽ ഏകീഭവിക്കുന്നു. മെഴുകുതിരിയുടെ വെളിച്ചം ആ വലിയ വെളിച്ചത്തോടെ ഏകീഭവിക്കുന്നു. ഇതിനവിടെ പ്രസക്തിയില്ല, അത് എരിയുന്നു എരിയാതിരിക്കുന്നു അതിനൊന്നുമില്ല. അവിടെ എന്തായാലും ഇരുളും നശിച്ചു. ഇതുപോലെ എങ്ങനെയാണോ ആ സ്വരൂപജ്ഞാന പ്രകാശത്തിൽ, ഈ പ്രകാശത്തിന് യാതൊരു പ്രസക്തിയില്ലാതെ വരുന്നത്, അത് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇവിടെ ഈ പ്രാരബ്ധ ദോഷങ്ങൾ ഈ പ്രകാശത്തിന് മറയാണ്, ഒരു മറയുണ്ടാവും. ഇതുപോലെ ഇവിടെ ഇരുളുണ്ട്, ആ ഇരുളിനെ മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഒരു ചെറിയ മെഴുതിരി കൊളുത്തി മാറി ആരെങ്കിലും അതിനൊരു കുടം കൊണ്ട് മൂടി വെച്ചു കഴിഞ്ഞാലോ, വെളിച്ചം ഇവിടെ ഉണ്ട് പക്ഷെ ഇരുളിനെ മാറ്റുന്നു. വെളിച്ചം ഉണ്ടായിട്ട് കഥയാണ്. അതാണ് വിഘ്നങ്ങൾ ഇതിനെ അഭിഭവിപ്പിക്കുന്നു എന്ന് പറയുന്നു, കീഴ്പ്പെടുത്തുന്നു എന്ന് പറയുന്നതാണ്. വാസ്തവത്തിൽ അത് നാശമാണ്. വാസ്തവത്തിൽ ഒന്നും വെളിച്ചം പോയില്ല, വെളിച്ചം ഉണ്ട്. വെളിച്ചത്തിന് ഉണ്ടാകുന്ന മറവ് ഒരിക്കലും വെളിച്ചത്തിന്റെ ഉത്പത്തിക്ക് തടസ്സമല്ല. ഇവിടെ വിളക്ക് കൊളുത്താൻ നിവർത്തിയില്ല, ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാറ്റ്, അതതിന്റെ ഉത്പത്തിക്ക് തടസ്സമാണ്. ശരി, സ്വിച്ച് ഓഫ് ചെയ്യുന്നു, വെളിച്ചമുണ്ടായി, വിളക്ക് കൊളുത്താൻ കഴിഞ്ഞു, തടസ്സമല്ല. പക്ഷെ വീണ്ടും അതിനെ മറച്ചു കഴിഞ്ഞാൽ വെളിച്ചം ഇരിക്കുക, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുക തന്നെ, അതിനെ മറ്റൊന്ന് കീഴ്പ്പെടുത്തുന്നു ആ പ്രകാശത്തെ. അതുപോലെ കൃഷ്ണങ്ങളിൽ നിന്നെല്ലാം ഏതാണോ സ്വീകാര്യമായത് അത് മാത്രം എടുക്കുക, മൊത്തം എടുക്കരുത്, എന്നിട്ട് കുത്തർക്കങ്ങൾ ഉന്നയിക്കരുത്. ഒരാശയത്തെ മനസ്സിലാക്കുന്നത് ഏത് ഭാഗത്ത് നിന്നാണോ ആ ഭാഗത്ത് സ്വീകരിക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നു, അഭിഭവിപ്പിക്കുന്നു. അവരുടെ പ്രാരബ്ധം കൊണ്ടുവരുന്ന ജ്ഞാനം, അതുപോലെയുള്ള ചിത്തവികാരങ്ങൾ, അത് ശക്തമാണെങ്കിൽ ഈ ബോധത്തെ കീഴ്പ്പെടുത്തിക്കളെ. അതുള്ളതും ഇല്ലാത്തതിന് സമമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശരി ഇതാണ് തൻ്റെ പരമാർത്ഥമാണെന്ന് ബോധിച്ചു, ഒരു സംശയവുമില്ല. എങ്ങനെയാണോ ശ്രുതി ഇതിനെ വിശദീകരിച്ചത്, അത് തന്നെ ആ രീതി തന്നെ ബോധിച്ചു. തന്നിൽ അജ്ഞാനമില്ല, ജന്മ മരണാദികളില്ല, സുഖദുഃഖാദി സംസാരമില്ല, ഇക്കാര്യമെല്ലാം ബോധിച്ചു. പക്ഷെ അടുത്ത നിമിഷം സംസ്കാരം കൊണ്ട് മനസ്സ് ബഹിർമുഖമാകുന്നു. എന്നുവെച്ചാൽ അവിടെ പുതിയ അറിവുകൾ വരുന്നു, വ്യവഹാരത്തിലേക്ക് വരുന്നു മനസ്സ്. വ്യവഹാരത്തിലേക്ക് വന്നാൽ ഈ പ്രകാശത്തെ മൂടിയതുപോലെയായി. അതാണ് ഇവിടെ വിസ്മൃതി എന്ന് പറയുന്നത്. സാറിന് ഒരു വിഷയത്തെ അറിയുക, അതിനെ മറക്കുക പോലെയല്ല. ജ്ഞാന സ്മൃതി സന്ധതി എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ ആ വെളിച്ചം ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്, പക്ഷേ ആ മറവ് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ആ മറവ് മാറ്റുന്നതിന് എങ്ങനെ ആ മറവ് മാറ്റും? ഏതൊരു വാക്യത്തെയാണോ താൻ ശ്രവിച്ചത്, ഏതൊരു വാക്യം ആണോ തന്നിൽ ഈ ബോധത്തെ ഉണ്ടായത്, അതിനെ സ്മരിച്ചാൽ മതി. ആന്തരികമായ അനുഭവങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പ്രത്യക്ഷം എന്ന് പറയുന്നത് അനുഭവം എപ്പോഴും ആന്തരികമാണ്, പക്ഷെ അത് ബാഹ്യമായ നിമിത്തങ്ങളിൽ നിന്നും വരാം, ആന്തരികമായ നിമിത്തത്തിൽ നിന്നും വരാം. ഉദാഹരണമായി മുമ്പിൽ പുസ്തകം എഴുതിയിരിക്കുന്നു, മനസ്സിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കണ്ണിന് കാഴ്ചയുണ്ട്, വെളിച്ചമുണ്ട്, എല്ലാം ഒത്തുവരുന്നു. പുസ്തകത്തെ നോക്കുന്നു, ഇത് പുസ്തകമാണെന്ന് അറിവുണ്ടാകുന്നു, ഇത് പ്രത്യക്ഷതയാണ്. ഇതിൻ്റെ ഒരു വിശേഷത എന്താണ്? ഇതെല്ലാം ഉള്ള കാലത്തിൽ മാത്രമേ പ്രത്യക്ഷ ജ്ഞാനം നിലനിൽക്കൂ. ഇന്ദ്രിയം, ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സംബന്ധം, മുമ്പിലെ വിഷയം, ഇന്ദ്രിയാർത്ഥ സന്നികർഷ സമകാലത്തിലെ പ്രത്യക്ഷം ഉണ്ടാവും. ശരി, ഞാൻ കണ്ണടച്ചിട്ട് ഇതിനൊന്ന് പ്രത്യക്ഷമാക്കാൻ ശ്രമിക്കട്ടെ, നടക്കത്തില്ല. എത്ര സമർത്ഥനായാലും ശരി, കണ്ണടച്ച് പ്രത്യക്ഷമാകാൻ പറ്റത്തില്ല. കണ്ണടച്ച് അറിവുണ്ടാകത്തില്ല പുസ്തകത്തിൻ്റെ, ഉണ്ടാകും. കണ്ണടച്ച് ചിന്തിച്ചാൽ ആ പുസ്തകം എങ്ങനെയാണോ ഞാൻ പൂർവ്വ നിമിഷത്തിൽ കണ്ടത്, അതേപോലെയുള്ള പുസ്തകത്തിൻ്റെ അറിവുണ്ടാകുന്നു. എന്നെ സ്മൃതി എന്ന് പറയും, സ്മരണം. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും വിഷയങ്ങളെ ഗ്രഹിക്കുന്നിടത്തെല്ലാം ഇതൊരു പൊതു സ്വഭാവം, ഒരു പൊതു നിയമമാണ്. ഇന്ദ്രിയ വിഷയ സാന്നിധ്യത്തിൽ മാത്രം പ്രത്യക്ഷം. ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റിയാണ് വിഷയ എന്നിവിടുത്തേക്ക്, പിന്നെ ഇത് പ്രത്യക്ഷമാകത്തില്ല. ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകും, പക്ഷെ അത് പ്രത്യക്ഷമാണ്. അവിടെ ഉണ്ടാകുന്ന അറിവ് എങ്ങനെയായിരിക്കും? ഞാൻ പൂർവ്വ നിമിഷത്തിൽ പുസ്തകത്തെ കണ്ടു എന്നാണ്. കാലം മാറി എന്നേ പറയാൻ. ഞാനിതാ വർത്തമാനത്തിൽ പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ണടച്ചിട്ട് പറയാൻ കഴിയും. പുസ്തകത്തിൻ്റെ പ്രത്യക്ഷമായ ഞാൻ ഉണ്ടാകുന്നു എന്ന് കണ്ണടച്ച് പറയാൻ കഴിയും. പക്ഷെ വീണ്ടും അറിവുണ്ടാകുന്നു, അതുകൊണ്ട് അതിന് സ്മൃതി എന്ന് പറയും. സ്മൃതിയുടെ സ്വഭാവം എന്താണത്? പൂർവ്വകാല പരാമർശിയാണ്. ഇപ്പോൾ സ്മരണം വരുന്നു, അത് പൂർവ്വകാലത്തെ പരാമർശിക്കും. എപ്പോൾ പ്രത്യക്ഷം വരുന്നു, അത് വർത്തമാനകാലത്തെ പരാമർശിക്കും. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങള് ഗ്രഹിക്കുന്നിടത്തെല്ലാം ഇതൊരു പൊതു നിയമമാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കില്ല. ഇവിടെ പ്രത്യക്ഷത്തെ ഒന്നുകൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഒരു വഴിയില്ല. പുസ്തകമില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കുന്നു, എനിക്ക് പ്രത്യക്ഷം ഉണ്ടാവണം പുസ്തകത്തിൽ, ആർക്കും സാധ്യമല്ല. പരമാവധി സ്മൃതി അതിനപ്പുറം പോകത്തില്ല. എന്നാൽ ആന്തരികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. എങ്ങനെയാണ് പ്രത്യക്ഷം അന്ധകരണത്തിലുണ്ടാകുന്നത്? ആന്തരികമായ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് സുഖം ദുഃഖം ഭയം തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനെ ആന്തരിക പ്രത്യക്ഷം എന്ന് പറയും. എന്ന് വെച്ചാൽ അതിന് ഇന്ദ്രിയ അർത്ഥ സന്നിവേഷത്തിന്റെ ആവശ്യമില്ല, അത് കൂടാതെ തന്നെ സംഭവിക്കാം. അത് ഒരു നിമിത്തമായി സംഭവിക്കാം. പാൽപായസം രസന ഇന്ദ്രിയത്തിലൂടെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ സുഖമുണ്ടാകുന്നു, സുഖം അവിടെ അനുഭവിക്കുന്നു. ഇഷ്ടവിയോഗം, മരണം നേരിട്ട് കാണുന്നു, ഒരാൾ മരിച്ചു കിടക്കുന്നു, ആ കാഴ്ച ഉള്ളിൽ ദുഃഖത്തെ ഉണ്ടാകുന്നു. ഇതല്ല സമകാലത്തിൽ തന്നെ ബാഹ്യമായി ഇന്ദ്രിയാർത്ഥ സന്നിവേഷം ഉണ്ടാകുന്ന കാലത്തിൽ തന്നെ ഉള്ളിൽ സുഖദുഃഖാനുഭവങ്ങളുണ്ടാകുന്നു. ഇനി ഇതിനെ സ്മരിക്കാനും കഴിയും. അന്ന് ആ പാൽപായസം കഴിച്ചപ്പോൾ എന്ത് സുഖമായിരുന്നു. സ്മരണ, പൂർവ്വകാല സ്മൃതി. അന്ന് ആ മരണത്തിൽ, എൻ്റെ ഇന്നാരുടെ മരണത്തിൽ ഞാൻ എത്ര വേദനിച്ചു, ദുഃഖം സ്മരിക്കുന്നു. എന്നാൽ അനുഭവങ്ങൾ അസുഖമായാലും ദുഃഖമായാലും ഭയമായാലും അത് സംസ്കാരത്തിൽ ഉണ്ടാക്കുന്നു. ആ സംസ്കാരം നശിക്കാതെ കിടക്കുന്നു. സുഖസ്മൃതി, ദുഃഖസ്മൃതി, ഭയസ്മൃതി, ആന്തരികമായി ഉണ്ടായ അനുഭവങ്ങളുടെ സ്മൃതിക്കൊരു പ്രത്യേകതയുണ്ട്. അതിന് വീണ്ടും ആ സുഖദുഃഖ ഭയാദി അനുഭവങ്ങളെ ജനിപ്പിക്കാൻ കഴിയും. ആ സംഭവം ഓർക്കുമ്പോൾ എനിക്ക് ഇന്നും ഭയമാണോ എന്ന് പറയാറില്ലേ, അതോർത്താൽ എനിക്ക് ഇന്നും ദുഃഖമാണ്. അതുകൊണ്ടല്ലേ ചരമവാർഷികത്തിൻ്റെ എന്നിരുന്ന് കരയും. അവിടെ ഇന്നലത്തെ ദുഃഖമാണോ, അല്ല ഇന്നത്തെ ദുഃഖമാണ്. അവിടെ എന്ത് ചെയ്തു, ദുഃഖത്തെ സ്മരിച്ചു. സ്മരിച്ചപ്പോൾ ആ ദുഃഖ സംസ്കാരം ഉള്ളിൽ പുതിയ ദുഃഖത്തെ ഉണ്ടാക്കും. എന്നിട്ട് ആ ദുഃഖത്തെ അനുഭവിക്കുന്നു. പ്രേതത്തെ കണ്ട് ഭയന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഇപ്പോഴും പറയുന്നു, ഇപ്പോഴും ഞാൻ ആ സംഭവം ഓർത്തു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും, എന്നുവെച്ചാൽ ഉടൻ ഭയം വരും. ആന്തരികമായ അനുഭവങ്ങളുടെ സ്മൃതി സംസ്കാരജന്യമായ അനുഭവത്തെ ഉണ്ടാകുന്നു. അനുഭവം അവിടെ പ്രത്യക്ഷമായിരിക്കുന്നു. ഇത് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ സംഭവിക്കും, പുറമേ നടക്കുന്ന കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. മനസ്സെന്ന് പറയുന്ന ഇന്ദ്രിയം അതിൻ്റെ ഒരു വിശേഷതയാണ്. സംസ്കാരവും സംസ്കാരത്തിൽ നിന്ന് വീണ്ടും സുഖദുഃഖാദി അനുഭവങ്ങളെ ഉണ്ടാക്കുന്നു. അത് സ്മൃതിയല്ല, പ്രത്യക്ഷമാണ്. ആദ്യം ഓർക്കുന്നു, ഓർമ്മ ദുഃഖത്തെ ഉണ്ടാക്കുന്നു, ദുഃഖത്തെ സ്വയം അനുഭവിക്കുന്നു. ദുഃഖത്തെ അനുഭവിച്ചു തന്നെ ഭയത്തെ അനുഭവിച്ചിട്ട് തന്നെ ശരീരം മറയ്ക്കുന്നു, മുമ്പുണ്ടായതുപോലെ. സുഖത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ അതിൻ്റെതായ ചേഷ്ടകൾ ഭാവഹാവാദികളെല്ലാം മുഖത്തിന് ശരീരത്തിലെല്ലാം പ്രത്യക്ഷപ്പെടുന്നു. ആന്തരികമായ അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, മുമ്പുണ്ടായ ഒരനുഭവത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും സമാനമായ അനുഭവം ഉണ്ടാകും, പ്രത്യക്ഷമായി ഉണ്ടാകും. ആന്തരികമായ കാര്യങ്ങളിലേ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ സ്വരൂപ ബോധം എന്ന് പറയുന്നത് എന്താണ്? ആന്തരികമാണ്. അതെങ്ങനെ ഉണ്ടായി? വാക്യത്തെ ശ്രവിച്ചു. വാക്യത്തെ ശ്രവിച്ചപ്പോഴാണ് ഉണ്ടായത്. പക്ഷെ വാക്യത്തെ ശ്രവിച്ച അനുഭവം ഉണ്ടായെങ്കിലും മുമ്പ് പറഞ്ഞു പ്രാരബ്ധം അവിടെ വന്നു, പ്രാരബ്ധ ഫലങ്ങൾ വന്നു, വിശപ്പ് ദാഹം തുടങ്ങിയ കാര്യങ്ങൾ വന്നു. അത് വരുന്നു. ആ ബോധം ഉണ്ടായിരുന്നിട്ടും ആ ബോധത്തെ പ്രാരബ്ധ സംസ്കാരം കീഴ്പ്പെടുത്തും. അത് കീഴ്പ്പെടുത്താൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനേക്കാൾ പ്രബലമാണെങ്കിൽ അത് കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തത്തില്ല. അങ്ങനെയാണ്, പ്രാരബ്ധത്തിന് അത്രയും പ്രബലമല്ല. അങ്ങനെ പ്രബലമായി വരുമോ വരാം. തത്വജ്ഞാനിക്കും വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നില്ല. വിശപ്പും ദാഹവും അനുഭവപ്പെട്ടാൽ എന്താണോ, ഉടനെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നു, ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നു, തൽക്കാലത്തേക്ക് അത് മറക്കുന്നു. അല്ലെങ്കിൽ വ്യവഹാര ചിന്ത ഒന്നാണ്, നമ്മൾ തത്വത്തെ ശ്രവിക്കുന്നു, തത്വത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ എണീക്കുമ്പം തന്നെ മറ്റു വിചാരത്തോടുകൂടി എണീക്കുന്നു, മനസ്സിലേക്ക് വേറെ വിചാരങ്ങൾ കടന്നു, താൻ്റെ കർത്തവ്യത്തെക്കുറിച്ച്, താൻ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച്, ഏതിലാണോ താൻ തൻ്റെ സ്വരൂപത്തെ വിസ്മരിച്ച് താതാത്മ്യത്തോടുകൂടി കർത്തവ്യ ബോധത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നത്, ആ വിഷയങ്ങളെക്കുറിച്ചുള്ള സ്മരണകൾ വരുന്നു. അവൻ പ്രാരബ്ധം എന്ന് പറയുന്നു. അത് വരുമ്പോൾ അത് ഇതിനെ കീഴ്പ്പെടുത്തുന്നു ഈ അറിവിനെ. നമ്മുടെ പരാതി അതാണ്, പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ മറന്നു പോകുന്നു. ഇവിടുത്തെ മറവി ഇതാണ്, മറ്റ് വ്യവഹാര ബോധം കൊണ്ട് ആത്മബോധം വ്യവഹാര ബോധ ആത്മബോധത്തെ കീഴ്പ്പെടുത്തുന്നു. ഇതിനെന്താ? അതനുഭവം ആന്തരികമല്ല. ദുഃഖത്തെ സ്മരിച്ചപ്പോൾ ദുഃഖമുണ്ടായി, ദുഃഖത്തെ അനുഭവിക്കാൻ കഴിഞ്ഞു. സുഖത്തെ സ്മരിച്ചപ്പോൾ സുഖത്തെ അനുഭവിക്കാൻ കഴിഞ്ഞു. ഏതൊരു വാക്യശ്രവണത്തിൽ നിന്നാണോ ആ ബോധം ഉണ്ടായത് അതിനെ വീണ്ടും സ്മരിച്ചാൽ അതാണ് സ്മൃതി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന എന്താണോ വിജ്ഞാന സ്മൃതി സന്തതി എന്ന് പറയുന്നത്. അപ്പോൾ ആ വാക്യത്തെ സ്മരിക്കുമ്പോൾ അവിടെ മുമ്പുണ്ടായ അനുഭവം ശക്തിയെ പ്രാപിക്കുന്നു. എന്താണോ അതിനെ കീഴ്പ്പെടുത്തിയിരുന്നത് അതിനെ മാറ്റുന്നു. വീണ്ടും ആത്മബോധത്തിലേക്ക്, മുമ്പ് മറഞ്ഞിരുന്നത് നശിച്ചത്, മുമ്പ് കീഴ്പ്പെട്ടിരുന്നത് ആ മറവിനെ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ മെഴുകുതിരി പ്രകാശം, കാരണം അത് നശിച്ചിട്ടുണ്ട്. അതുപോലെ വീണ്ടും ആ വാക്യത്തെ സ്മരിക്കുമ്പോൾ അതാണ് പറയുന്നത്. പറയുന്നതൊക്കെ ശരിയാണ്, കേൾക്കുമ്പം മനസ്സിലാകുന്നുണ്ട്, മറക്കുന്നു, ശരി, മറന്നത് ശരിയാണ്. അതിനെ മറ്റ് സംസ്കാര ഫലമായ ആന്തരികമായ ജ്ഞാനങ്ങൾ വന്ന് കീഴ്പ്പെടുത്തി. പക്ഷെ വീണ്ടും കേട്ടാൽ വീണ്ടും ആ ബോധത്തിലേക്ക് വരുന്നു, വീണ്ടും അതേ ബോധം തന്നെ വരുന്നു. അപ്പോൾ വിജ്ഞാന സ്മൃതി സന്തതി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പ്രാരബ്ധമുള്ളത് വരെ, ഈ ശരീരം പതിക്കുന്നത് വരെ ഇതിൽ നിന്നൊരു മുക്തി ആഗ്രഹിക്കരുത്, അബദ്ധമാണ്, അത് മണ്ടത്തരമാണ്. ശരീരപാദം വരെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും, പ്രാരബ്ധമുള്ളിടത്തോളം കാലം. പിന്നെ ഇതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല. അതിനെക്കുറിച്ച് ധ്യാനസ്വാമി പറയും. എന്താണ് പറയുന്നത്? ആ വിക്ഷേപേ സ്മൃതി പ്രാപ്ത വിക്ഷേപേത് സാത്വത ഭക്ഷിക്കാം സ്മൃതി സമ്പ്രാപ്തോ തസ്സന്താനോ നിയമ്യതേ. ആ വിക്ഷേപേ സ്മൃതി പ്രാപ്ത, സ്മൃതി എന്നുള്ള ശബ്ദം കൊണ്ട് തെറ്റിദ്ധരിക്കുന്നു. മനസ്സിന് വിക്ഷേപങ്ങളൊന്നുമില്ലെങ്കിൽ ആ സ്മൃതി പ്രാപ്തമാകുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു ബോധമാണോ തന്നെ സംബന്ധിച്ച് ആ വാക്യശ്രവണത്തിൽ നിന്നുണ്ടായത് അത് തുടരുന്നതാണ്, തുടരുന്നുകൊണ്ടാണ് അതിനെ സ്മൃതി എന്ന് പറയുന്നത്. അതെങ്ങനെ? ഞാൻ ഇന്നലെ സത്സംഗത്തിൽ ഇരുന്നപ്പോൾ ആത്മാവായിരുന്നു, ഇപ്പോൾ അല്ല, അങ്ങനെയല്ല, അങ്ങനെ അതിനെ ഇത് സ്മൃതിയാകും. എനിക്ക് എന്താണ് എൻ്റെ സ്വരൂപമെന്ന് വ്യക്തമായി ബോധിച്ചു, ഞാനത് തന്നെയാണ്, പരമാർത്ഥത്തിൽ അത് തന്നെയാണ്, ആ ബോധം നിലനിൽക്കുന്നു, വിക്ഷേപങ്ങളൊന്നും ഇല്ലെങ്കിൽ. അതാണ് അവിക്ഷേപേ സ്മൃതി പ്രാപ്ത വിക്ഷേപേത്തു സാത്വത. പക്ഷേ വിക്ഷേപം വന്നു കഴിഞ്ഞാൽ, വ്യവഹാര ബോധം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ആന്തരികമോ ബാഹ്യവുമായ ആന്തരികമായും വരാം, മറ്റ് സുഖദുഃഖ സ്മൃതികൾ വരാം, മാനാപമാന ബോധങ്ങൾ വരാം, ഭയം തുടങ്ങിയ വിക്ഷേപങ്ങൾ വരാം, അല്ലെങ്കിൽ ബാഹ്യമായ പ്രപഞ്ച ബോധം വരാം. ഇതെല്ലാം വരുമ്പോൾ എന്താണ് സാ ആ ബോധം ഇല്ലാണ്. ഇത് സ്വാനുഭവമാണ്, ഓരോരുത്തരുടെ അനുഭവമാണ്. ഇത് സംഭവിക്കുന്നു. ഭക്ഷിക്കാം സ്മൃതി സമ്പ്രാപ്തോ തസ്സന്താനോ നിയമ്യതേ. ഇതിങ്ങനെ മാറി മാറി വരുമ്പോൾ അവിടെയാണ് നിയമവിധി എന്ന് പറഞ്ഞത്. അതാണ് ഒരു നിയമനം ചെയ്യുന്നു. വിജ്ഞായ നീ അറിഞ്ഞു, പക്ഷെ പ്രജ്ഞാം കുറവീത ആ ബോധത്തെ നീ നിലനിർത്തണം. അതിനാണ് മനന നിധ്യാസനങ്ങൾ. അതാണ് വാർത്തകാരൻ പറയും, അപര അപരായത്ത ബോധോഹി നിധിധ്യാസനം ഉച്ചതി. പരാധീന ബോധമാണ് ഇപ്പോൾ. പരാധീന ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബോധം വരുന്നു, മറ്റ് ബോധങ്ങൾ ഇതിനെ കീഴ്പ്പെടുത്തുന്നു, വീണ്ടും മനനം, മനനത്തിൽ വീണ്ടും ഇതാവർത്തിക്കുന്നു. പക്ഷെ മറ്റ് ബോധങ്ങൾ കീഴ്പ്പെടുത്താതെ, പരായത്വം എന്ന് പറഞ്ഞാൽ മറ്റ് ബോധങ്ങൾ വന്ന് കീഴ്പ്പെടുത്താതാണ് ഇതുവരെ വിശദീകരിച്ചത്. അത് കീഴ്പ്പെടുത്താതെ ഉള്ള ബോധം ആണ് നിധ്യാസനം, അതാണ് പ്രജ്ഞാം കുർവീത, അതിനാണ് ഇവിടെ ഉപാസനം എന്ന് പറയുന്നത്. അവിടെയും നമ്മൾ കരുതുന്ന തരത്തിലുള്ള ധ്യാനവും മറ്റുമാണ്, നമ്മൾ കരുതുന്ന തരത്തിലുള്ള സമാധിയാണ്, പിന്നെ അതിൽ നിന്നുണ്ടാകേണ്ട ഒരു ജ്ഞാനമൊന്നുമല്ല പറയുന്നു. ഇത് അദ്വൈതം ബോധിപ്പിക്കുന്നത് കൃത്രിമമായിട്ടൊരു കാര്യം പറയുന്നു. കൃത്രിമമായി പറയുന്ന കാര്യങ്ങളാണ് ഉപാസന എന്ന് പറയുന്നത്. സമ്പദ് ഉപാസന തുടങ്ങിയ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നത് അതെല്ലാം കൃത്രിമമാണ്. പരമാർത്ഥ

ആവശ്യമില്ല. അതിനവസാനമില്ല. നിഗൂഢത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരിക്കലും അത് ബുദ്ധിക്ക് വെളിവുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അത്രയും ക്ലിഷ്ടമായ ക്ലേശകരമായ കാര്യങ്ങളെന്ന് ഇവിടെ ഭാഷകാരൻ പറയുന്നു. അതുതന്നെ ഇവിടെ പറയുന്നു, സ്മൃതി സംപ്രാപ്തോ തസ്സന്താനോ നിയമ്യതേ. അതിനുവേണ്ടി വിജ്ഞായ പ്രജ്ഞാം കുർവിത എന്ന് പറഞ്ഞു. ആ ബോധത്തെ പ്രാരബ്ധവാന കീഴ്പ്പെടുത്തിക്കൊള്ളു. പക്ഷേ ആ വാക്യത്തെ സ്മരിച്ച പറയുമല്ലോ, ആ പറഞ്ഞ കാര്യങ്ങൾ ഓർത്താൽ വീണ്ടും ആ ബോധത്തിലേക്ക് തന്നെ തനിക്ക് വരാം. തന്റെ സ്വരൂപബോധത്തിലേക്ക് ഉപസ്ഥിതം യഥാ ദുഃഖം തഥാ തസ്യൂപശാന്തയെ ആനന്ദാത്മകമദ്വൈതം സ്മരേ ബ്രഹ്മ പുനഃപുനഃ. അപ്പോ ഉപസ്ഥിതം യഥാ ദുഃഖം, ദുഃഖമെല്ലാം വരുന്നു. ശരീരം ആഹാരത്തെ ആവശ്യപ്പെടും, വിശക്കും, കിട്ടിയില്ലെങ്കിൽ ദുഃഖം വരും. മാനസികമായ ദുഃഖം വരാം. പിന്നൊരു ബോധം വന്നു, ആരെങ്കിലും അപമാനിച്ചു, നിന്ദിച്ചു, ബോധം നഷ്ടപ്പെട്ടു, മനസ്സ് വിക്ഷിപ്തമായി, ദുഃഖം വരും. അപ്പോൾ എങ്ങനെയാണോ ഒരു അജ്ഞനിൽ സുഖദുഃഖാദികൾ പ്രാപ്തമാകുന്നത് അതിന് സമാനമായി, അതുപോലെ എന്ന് പറയാൻ പറ്റും, അതിന് സമാനമായി ഇതെല്ലാം പ്രാപ്തമാകും. പശ്ചാദി വിശ്വവിശേഷ ബ്രഹ്മസൂത്ര തത്വജ്ഞാനിയെ കുറിച്ചാണ് പറഞ്ഞത്. വെറും മൃഗത്തെ പോലെ ഉള്ള ചേഷ്ടകൾ, അനുകൂല പ്രതികൂലങ്ങളിൽ വരുന്ന ചേഷ്ടകൾ, സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ചേഷ്ടകൾ തത്വജ്ഞന്റെ അന്ധകരണത്തിന് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തസ്യ ഉപശാന്തയെ, അയാൾക്കറിയാം ഇതിന്റെ ഉപശമനത്തിനുള്ള ഉപായം. സാധാരണ ഒരുവന് അതിന്റെ ഉപായങ്ങൾ മറ്റെന്തെങ്കിലുമാണെന്ന് പറഞ്ഞു അവനതിന് ശ്രമിക്കുന്നു, കള്ളുപിടിക്കുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഈ ദുഃഖ ഉപശമനത്തിനുള്ള ഉപായങ്ങളാണെന്ന് ഭ്രമിക്കുന്നു. തത്വജ്ഞൻ അങ്ങനെയല്ല. എന്ത് ചെയ്യുന്നു? ആനന്ദാത്മകം അദ്വൈതം സ്മരേ ബ്രഹ്മ പുനഃപുന. ആനന്ദാത്മകമായ അദ്വൈതമായ ആ ബ്രഹ്മത്തെ സ്മരിക്കുന്നു. ആ സ്മരണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചു. ലൗകികമായ വിഷയസ്മരണങ്ങളെ പോലെ അല്ല. ആ ബോധം ഏതൊരു ബോധമാണോ അത് സ്മൃതിയല്ല, ബോധം തന്നെയാണ്. പക്ഷെ അതിനെ വീണ്ടും തിരിച്ചെടുക്കേണ്ടി വരും. ആ ഉപദേശത്തെ സ്മരിച്ചുകൊണ്ട് സ്മരിക്കുമ്പോൾ വീണ്ടും അവിടെ ആ ബോധം പ്രത്യക്ഷപ്പെടുന്നു. നേരത്തെ പറഞ്ഞു, സുഖദുഃഖാദികളെ സ്മരിക്കുമ്പോൾ സുഖദുഃഖാദികളുടെ അനുഭവം വരുന്നത് പോലെ ആന്തരികമാണ് ഈ അനുഭവം. അതുകൊണ്ട് അനുഭവം വരുന്നു എന്നർത്ഥം. പക്ഷേ ഇതെല്ലാവർക്കും ഇതൊരുപോലെ ആയിരിക്കും. ആർക്ക് തത്വജ്ഞാനം ഉണ്ടായാലും അവരെല്ലാം തത്വജ്ഞാനം വിസ്മരിക്കുകയും വീണ്ടും സുഖദുഃഖങ്ങൾക്ക് കീഴ്പ്പെടുകയും വീണ്ടും തത്വജ്ഞാനത്തിലൂടെ അതിനെ നിലനിർത്തുകയും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. സംശയം വരാം, ഇതിലെന്താ കൃതകൃത്യത? ഇത്രയും ഒരു ജ്ഞാനം നേടിയിട്ടും വീണ്ടും അത് നിഷ്പ്രയോജനമാകുന്നുണ്ട്, വീണ്ടും സുഖദുഃഖാദികൾക്കെല്ലാം കീഴ്പ്പെട്ടു പോകുന്നുണ്ടല്ലോ. ഇതിനും നല്ലത് ഉറങ്ങുന്നതല്ലേ? എവിടെ ഒരു സുഖദുഃഖാനുഭവം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പരിശ്രമിച്ചാൽ ചിത്തവൃത്തി നിരോധം ചെയ്ത് സമാധിയിലങ്ങിരിക്കുന്നത് ഒന്നും അറിയണ്ടല്ലോ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയാൽ എന്താ ഈ പ്രാരബ്ധ ശരീരം നിൽക്കുന്നതുവരെ സമാധിയിരിക്കും? ശരി, ഒരാള് തത്വബോധമുണ്ടായി, തത്വബോധമുണ്ടായതിനു ശേഷം അയാൾക്ക് സമാധിയുടെ പരിചയമുണ്ട്, പരിശീലനമുണ്ട്, അനുഭവമുണ്ട്. അയാളെ തീരുമാനിക്കണം ഇനി ഇതിനൊന്നുമില്ല, സമാധി തന്നെ ഇരിക്കുന്നു, വിരോധമില്ല, അങ്ങനെ ഇരിക്കും. അതൊന്നും വിധേയമല്ല. ഇവിടെ അതാണ് ചർച്ച ചെയ്തത്. ഇത് വിധേയമാണോ അല്ല എന്ന് വെച്ചാൽ ഒരു തത്വജ്ഞാനി അങ്ങനെ ആയിരിക്കണം എന്നും നിശ്ചയിക്കാൻ കഴിയില്ല. അതിന്റെ സംസ്കാരം ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയുന്നു ബ്രഹ്മവിദ്, ബ്രഹ്മവിദ് വരൻ, വരിയാൻ, വരിഷ്ഠൻ. അങ്ങനെ തന്നെ ശരീരത്തെ ഇതിന്റെ പ്രപഞ്ച വ്യവഹാരത്തിലേക്ക് വരുന്നില്ല. അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ, അതിനുള്ള അഭ്യാസം ഉണ്ടെങ്കിൽ, പക്ഷെ ആ തത്വജ്ഞാനത്തിന്റെ നിലയിൽ അതിന് ശ്രേഷ്ഠതയൊന്നും ഇല്ല. പ്രാരബ്ധത്തിന്റെ നിലയിൽ വേണമെങ്കിൽ അതിന് ശ്രേഷ്ഠമെന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞല്ലോ. തത്വജ്ഞാനത്തിന്റെ നിലയിൽ എന്താണ്? അതടുത്ത് പറയുന്നു, ഇത്തേവം മൃദുചിത്താന മതം ഭക്ഷ്യകൃതസ്തഥ അംഗീകൃത്യ ഭരശ്ചക്ര അപൂർവവിധി വാരണേ അതീവ മൃദുരായാതു കൽപ്പാന്ത നിശ്ചയേനവ ഇത്യാദി ധീരചിത്താന നിത്യപ്രാപ്തിരിഹൂച്യതേ യത്സ.

0: ഭാഷാതിരിവാക്യോത്ഥ പ്രത്യഗ്യാഥാത്മ്യനേഹിന ജ്ഞാനേന തമസോ ദഹ നിത്യപ്രാപ്തൈവ തത്സ്മൃതി ദേഹാത്മചിന്താമൂഢാന നിത്യപ്രാപ്ത യഥ തഥ വിദുഷാം ബ്രഹ്മചിന്താപി നാഥോ നയ്യമികോ വിധി.
1: ഓം നമഃ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്.
1: ഓം നമഃ ശിവായ.

0: அருணாச்சல சிவ அருணாச்சலாம் யதோ மமாத்மா பவசி த்வமேவ ததோ ந வாச்யம் மம கிஞ்சித் அஸ்தி யதா தவேஷ்டம் குரு மாம் ததைவ த்வாம் ஆத்மநாதம் ரமணம் பஜாமி. ஹர நம பார்வதி பதயே ஹர ஹர மகாதேவ்.
1: Om Namah Shivaya. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Tanda hrudayathil irikkunna Eesharane vismarichittu bahyamaya Eesharane thedunnanu manushyante ethum valiya moodhatha. Sarvavyapi vyaktamayum parayunnu endanu aa Eesharan sarvavyapiyanu ennarthu. Ella lokangalilum undu ലോകാതീതനായും സ്ഥിതി ചെയ്യുന്നു. വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. തന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു എന്താണ് അവസാനം ഭഗവാൻ, വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന. ഞാൻ എൻ്റെ ഒരു ഏകാംശം കൊണ്ട്, എൻ്റെ ഒരു അല്പമായ അംശം കൊണ്ട് ഈ അനന്തമായ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നു. ഈശ്വരന്റെ ഒരു ലേശാംശത്തിൽ നിൽക്കാനേ ഉള്ളൂ ഈ പ്രപഞ്ചം. ഇഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. എന്റെ ഒരു ഏകാംശം കൊണ്ട് ഈ കൃഷ്ണം ജഗത്, ഈ കാണുന്ന അനന്തമായ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചു നിൽക്കുന്നവൻ എന്നാണ്. അപ്പോൾ പ്രപഞ്ചാതീതനമായ കൃപാദസ്യ അമൃതം ദിവി എന്ന് പറയും. ഇതിന്റെ ഈ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു ലേശത്തിലേ ഉള്ളൂ ഈ സംസാരം. ഇത് സംസാര അതീതമായി വർത്തിക്കുന്നതാണ് സദാ. സർവവ്യാപി എന്ന് പറയുന്നു. സർവത്തെയും ഉൾക്കൊണ്ട് സർവത്തിന് ഉപരിയായി നിൽക്കുന്നു. സർവഭൂത അന്തരാത്മാ ഗൂഢം എന്ന് പറയുന്നതിന് ഒന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ്. സർവഭൂതങ്ങളുടെയും സർവപ്രാണികളുടെയും അന്തരാത്മാവായിരിക്കുന്നു, ഉള്ളിൽ തന്നെ ആത്മമായി സ്വരൂപമായിരിക്കുന്നു. കർമ്മ അധ്യക്ഷ, എല്ലാ കർമ്മങ്ങൾക്കും അധ്യക്ഷനായിരിക്കുന്നു, പ്രേരകനായിരിക്കുന്നു. ഉള്ളിലിരുന്നുകൊണ്ട് ജീവന്മാരെ കൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നതിന് പ്രേരകശക്തിയായി എന്നർത്ഥം. പ്രേരകശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? അത് കാന്തം എങ്ങനെയാണോ അതിന്റെ സമീപത്തിലിരിക്കുന്ന വസ്തുക്കളെ ചലിപ്പിക്കുന്നത്, അതുപോലെ സർവത്തെയും അതിൽ നിന്ന് നിസ്സംഗമായി അസംഗനായിരുന്നുകൊണ്ട് അതിനെ ചലിപ്പിക്കുന്നു. അതാണ് കർമാധ്യക്ഷ. കർമ്മപ്രേരകത്വം എന്ന് പറയുന്നത് കർമ്മകർത്തൃത്വമല്ല, മറിച്ച് എന്താണ്? അത് എന്റെ സാന്നിധ്യമാണ്. ഈശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാം ചൈതന്യവത്തായി ക്രിയാത്മകമാവുന്നു, പ്രവർത്തിക്കുന്നു. അങ്ങനെ കർമാധ്യക്ഷനായിരിക്കുന്നു. കർമ്മത്തിന്റെ രഹസ്യം, കർമ്മഫലത്തിന്റെ നിയമങ്ങളെല്ലാം അറിയുന്നവനായി, കർമാധ്യക്ഷനായി, കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവനായി, കർമ്മങ്ങൾക്കെല്ലാം അധീശ്വരനായി, കർമാധ്യക്ഷനായി സർവപ്രാണികളുടെയും ഹൃദയത്തിലിരിക്കുന്നു. സർവഭൂത അധിവാസം, സർവപ്രാണികളുടെയും ഇരിപ്പിടമാണ്, താമസ സ്ഥലമാണ്. സർവപ്രാണികളും ഇതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഏതെന്നിനെ ആശ്രയിച്ചാണോ പ്രാണന വ്യാപാരം നടക്കുന്നത്, ശ്വാസോച്ഛ്വാസം ഏതെന്നിനെ ആശ്രയിച്ചാണോ നടക്കുന്നത്, അതാണ് എല്ലാ പ്രാണന വ്യാപാരങ്ങൾക്കും എന്നാണ്. പശ്യൻ, ചിന്മൻ, സ്പൃശൻ, വിഘ്നൻ, നശ്വനൻ, സ്വപൻ, ശ്വസൻ, പ്രലപൻ, വിസർജൻ, ഗണ്ണൻ, ഉന്മിഷൻ, നിമിഷൻ എന്ന രീതിയിൽ പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മങ്ങളായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമായിരിക്കുന്നവൻ, അതിനെല്ലാം ഇരിപ്പിടമായിരിക്കുന്നവൻ, അധിവാസം ഇരിപ്പിടം, സർവപ്രാണികളുടെയും ഇരിപ്പിടമായിരിക്കുന്നവൻ, സാക്ഷി, സർവത്തിന് സാക്ഷിയായിരിക്കുന്നവൻ. തന്റെ ബാഹ്യമായും ഉള്ളിനുമുള്ള സർവത്തിന് സാക്ഷിയായിരിക്കുന്നു. എല്ലാ നന്മകൾക്കും എല്ലാ തിന്മകൾക്കും, സത്തിനും അസത്തിനും എല്ലാം സാക്ഷിയായിരിക്കുന്നവൻ. എങ്ങനെയാ അതിൽ ആ സാക്ഷിത്വം വരുന്നു? ചേത, അത് ചൈതന്യ സ്വരൂപനാണ്, ബോധസ്വരൂപനാണ്. അത് പലതില്ല, ഏകഹ. ഓരോ ശരീരങ്ങളിലും ഓരോ ജീവൻ, ഈ ജീവന്മാരെല്ലാം നിയന്ത്രിക്കുന്ന ഇതിനപ്പുറമായി മറ്റൊരു ഈശ്വരൻ അങ്ങനെയൊന്നുമില്ല. പിന്നെയോ കേവലഹ എന്ന് വെച്ചാൽ ഏകനാണ്. ഏകനാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ജ്ഞാനവും ക്രിയയും ഇച്ഛയും എല്ലാം ഉള്ള ഒരുവനാണോ? അല്ല, നിർഗുണസ്ഥ, നിർഗുണനാണ്. ഈ പറയുന്ന യാതൊരു ഗുണങ്ങളും പരമാർത്ഥത്തിൽ ഇല്ലാത്തവനും നേരത്തെ പറഞ്ഞ യോഗമായ കൊണ്ട് സൃഷ്ടിക്കുന്നവനുമാണ്. വാസ്തവത്തിൽ ഇതൊന്നുമില്ല, പക്ഷെ ആ യോഗമായ കൊണ്ട് ഇതെല്ലാം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിർഗുണസ്ഥ നിർഗുണനുമാണ് ഇതി എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇനി ഈശവാസി ഉപനിഷത്തിൽ പറയുന്നു, സപര്യഗാ ശുക്രം അകായമപ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം. സപര്യഗാദ് പരി അഗാദ് പരി സമന്തത ശരിയായ രീതിയിൽ അഗാദ് എത്തിയിരിക്കുന്നു എല്ലായിടത്തും. പര്യഗാദ് സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ, സർവത്ര എത്തിച്ചേരുന്നിരിക്കുന്നവൻ എന്നർത്ഥം. തദേജതി തന്നേജതി തദ്ദൂരെ തദ് അന്തികെ തദസ്യ എന്ന് പറഞ്ഞ് ഈശാവാസ്യത്തിൽ പറയുന്നു. അതെന്താണ്? ചലിക്കുന്നു, അത് ചലിക്കുന്നില്ല, അതെല്ലാത്തിനും ഉള്ളിലാണ്, അത് പുറമെയാണ്, ഈ തരത്തിൽ വർണ്ണിക്കുന്നു. അതാണ് സർവവ്യാപി എന്ന് പറയുന്നതിന്റെ താല്പര്യം. എത്താത്ത സ്ഥലമില്ല എന്നാൽ ഒരിടത്ത് എത്തുന്നതുമില്ല. അത് ചലിക്കുന്നു, ചലിക്കുന്നതായി തോന്നുന്നു, വാസ്തവത്തിൽ അത് ചലിക്കുന്നില്ല. അത് ഓരോ സ്ഥലത്ത് എത്തുന്നതായി തോന്നുന്നു, പക്ഷെ അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അതിന് എത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ തദന്തരസ്യ സർവസ്യ തത് സർവസ്യസ്യ ബാഹ്യത, അത് സർവത്തിന്റെ ഉള്ളിലാണ്, ആ സർവത്തിനും പുറമേയുമാണ്. അതാണ് സർവവ്യാപി എന്ന് പറയുന്നത്. മായയാകുന്ന ഉപാധിയോടുകൂടി ചേരുമ്പോൾ അത് പുറത്തിരിക്കുന്നതായി, അല്ലെങ്കിൽ അത് ഉള്ളിലിരിക്കുന്നതായി, അത് ചലിക്കുന്നതായി, അത് ചലിക്കാത്തതായി എന്നെല്ലാം തോന്നുന്നു. സർവ ഉപാധി വിനോദം മുക്തമായി അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരം ദ്വന്ദ്വ വ്യാപാരങ്ങളൊന്നും അതിനകത്തില്ല, അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അതാണ് സർവ പര്യഗാ ശുക്രം, അത് ജ്യോതിസ്വരൂപനാണ്, പ്രകാശസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, ബോധസ്വരൂപമായി അത് പ്രകാശിക്കുന്നു. അകായം, അതിന് ശരീരമില്ല, എന്നുവെച്ചാൽ സൂക്ഷ്മ ശരീരമില്ല, സൂക്ഷ്മ ശരീരരഹിതനാണ്. അംവ്രണം അസ്നാവിരം, വ്രണങ്ങളില്ല, ഞരമ്പുകളില്ല, അതാണ് അംവ്രണം അസ്നാവിരം എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥൂല ശരീരത്തെ നിഷേധിച്ചു. അതുകൊണ്ട് അകായം എന്നുള്ളതിന് സൂക്ഷ്മ ശരീരത്തിന്റെ നിഷേധമായിട്ടാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. ശുദ്ധം, അതിൽ അജ്ഞാനമില്ല, കാരണ ശരീരത്തെ നിഷേധിക്കുന്നു. അപ്പൊ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര രഹിതനായിരിക്കുന്നു. ആ പാപവിദ്ധം, അജ്ഞാനമില്ലെങ്കിൽ അവിടെ പാപമില്ല, അതുകൊണ്ട് അത് പാപരഹിതനാണ്. പാപം പുണ്യം രണ്ടും അതിൽ കൽപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ പാപവിദ്ധം, പാപസംബന്ധം ഇല്ലാത്തത് ആ പാപവിദ്ധം, പാപവിദ്ധം പാപസംബന്ധം ഉള്ളത്, വിദ്ധം വേദിക്കപ്പെട്ടത്, പാപം സ്പർശിച്ചത് ആ പാപവിദ്ധം, പാപസ്പർശമില്ലാത്തത് എന്നും പറയുന്നുണ്ട്. ഇത് ചെയ്തു മന്ത്രു അനാധേയ അതിശയതാം നിത്യശുദ്ധതാം ബ്രഹ്മണോ ദർശയത. അപ്പോ ഈ പറയുന്ന മന്ത്രോ, ഈ പറയുന്ന മന്ത്രങ്ങളെല്ലാം അനാധേയ അതിശയതാം, അതിൽ കൂട്ടിച്ചേർക്കാത്ത വൈശിഷ്ട്യമാണ്. അനാധേയമായ അതിശയം, അതിന്റെ ഈ പറയുന്ന നിർഗുണത്വം ഏകത്വം ഇതൊന്നും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തല്ല, സംസ്കരിച്ചെടുത്തല്ല. അത് പലതായിരുന്നുവിനെ സംസ്കരിച്ച് ഒന്നാക്കി, അത് പലതായിരുന്നുവിനെ സംസ്കരിച്ച് നിർഗുണമാക്കി, അങ്ങനെയല്ല. നിത്യശുദ്ധതാം, അത് നിത്യശുദ്ധമാണ്. ബ്രഹ്മണോ ദർശയത, ഈ ശ്രുതികളെല്ലാം ബ്രഹ്മത്തിന്റെ ആ നിത്യ ശുദ്ധിയെ ബോധിപ്പിക്കുന്നു. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഭാഷ്യകാരൻ പറയുന്ന ഒന്നും തന്റെ ഭാവനയല്ല, തന്റെ ഭാവനയിലൂടെ ഒരു കാര്യം പറയുന്നില്ല, എല്ലാം സപ്രമാണമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ശ്രുതിയെ ഇങ്ങനെ ഉദ്ധരിക്കുന്നത്. കാരണം താൻ പറയുന്ന ഏത് കാര്യത്തിനും ശ്രുതി പ്രമാണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് തന്റെ ഭാവനയനുസരിച്ച് എന്തും പറയാം, എന്നാൽ തന്റെ ഭാവനയാകാം, പറയുന്ന ഒന്നും തന്നെ തന്റെ ഭാവനയല്ല. അപ്പോ ഈ അദ്വൈത ശാസ്ത്രം എന്ന് പറയുന്നത് നാടകം നോവല് കവിത പോലെ ഒരു സാഹിത്യമല്ല. നാവൽ നാടകം നോവൽ കഥ കവിത എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു, അതെല്ലാം വ്യക്തിയുടെ ഭാവനയാണ്, അതിന് വാസ്തവമായിട്ട് ബന്ധം വേണമെന്നുള്ളത്. ഇതങ്ങനെയല്ല, ഇത് തന്റെ ഭാവനയല്ല, താനായിട്ട് ഇതിൽ യാതൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ഇതെല്ലാം ശ്രുതി പറയുന്ന കാര്യങ്ങളാണ്. ഋഷിമാർ ദർശിച്ചതാണ്, മന്ത്രദൃഷ്ടാക്കളായ ഋഷിമാരുടെ വെളിപ്പെടുത്തലുകളാണ് താൻ പറയുന്നതെന്നാണ്. അതുകൊണ്ട് ഇതെല്ലാം ആചാര്യസ്വാമിയുടെ ബുദ്ധിയുടെ സൃഷ്ടിയാണ്, ബുദ്ധി കൊണ്ട് സൃഷ്ടിച്ചാണ് എന്നുള്ള വാദത്തിന്, കാരണം അങ്ങനെ പിൽക്കാലത്ത് അങ്ങനെ ഒരാക്ഷേപം ഉണ്ടാകും എന്നുള്ള മുന്നിൽ കണ്ടുകൊണ്ട് എന്താണ് സർവജ്ഞനായിരിക്കുന്ന ആചാര്യസ്വാമികൾ ഈ കാര്യത്തിൽ ഇവിടെ അത് വെളിപ്പെടുത്തുകയാണ്. ശ്രുതി എന്ന് പറയുന്ന പ്രമാണം കൂടി. ആത്മവിദ്യയെ സംബന്ധിച്ചിടത്തോളം ആചാര്യസ്വാമികൾ സർവജ്ഞനാണ്, അതുപോലെ ഒരു സർവജ്ഞത മറ്റാർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത്രയും വ്യക്തമായി പറയുന്നു എന്താണ് മോക്ഷം എന്ന് പറയുന്നത്. ബ്രഹ്മഭാവസ്ച മോക്ഷ, മോക്ഷം എന്ന് പറയുന്ന വിഷയത്തെ വ്യക്തമായി പറയുന്നു. ബ്രഹ്മഭാവം, ബ്രഹ്മസ്വരൂപം എന്നർത്ഥം. സസ്യഭാവത്വതലവ് ഭാവം, ബ്രഹ്മത്വം, ആ ഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകങ്ങൾ വരുന്നത്. ബ്രഹ്മത്വമാണ് മോക്ഷം എന്ന് വെച്ചാൽ ബ്രഹ്മസ്വരൂപമാണ്, ബ്രഹ്മത്തിന്റെ ഭാവം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ, അതാണ് മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും ഓടി നടക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ അഭ്യാസങ്ങൾ, അത് കാര്യം എന്തെന്ന് അറിയാതെ, കഥയെ അറിയാതെ പാഠം കാണുന്നതല്ല ആത്മീയ സാധന എന്ന് പറയുന്നത്. അത് മറ്റെന്തെങ്കിലുമാണെന്ന് ധരിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള സാധന അനുഷ്ഠിക്കുന്നത് ഭ്രമത്തിലാണ്. മോക്ഷം എന്താണെന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി വേണം മോക്ഷത്തിന് വേണ്ടി സാധനങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായി ഇവിടെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മഭാവശ്ചം മോക്ഷ, ബ്രഹ്മഭാവമാണ് മോക്ഷം, മറ്റൊന്നുമല്ല. അതുകൊണ്ടെന്താണ്, തസ്മാത് ന സംസ്കാരിയോപി മോക്ഷ. മോക്ഷം എന്ന് പറയുന്നത് സംസ്കരിക്കപ്പെടുന്ന ഒന്നല്ല മോക്ഷം എന്ന് പറയുന്നത്. നമ്മളിൽ വിശുദ്ധിയെ ഉണ്ടാക്കി നമ്മളിലുള്ള പാപങ്ങളെല്ലാം നിരാകരിച്ച് അങ്ങനെ ആ ജീവനെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പണിപ്പെട്ടെത്തിച്ച് മോക്ഷം നേടിയെടുക്കുന്ന ഒന്നല്ല എന്നർത്ഥം. ഉത്പാദ്യം, വികാരിയും, ആപ്യം, സംസ്കാരിയും, ഈ നാല് വിഭാഗത്തിലും മോക്ഷം ഉൾപ്പെടുന്നില്ല. അതായത് പറയുന്ന എന്താണ്, ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കിതിൽ നാല്, ലൗകികമോ വൈദികമോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നാലിലേതെങ്കിലും ഒന്നായിട്ട് ഉൾപ്പെടുത്താം. അതിൽ ഉത്പാദ്യം എന്ന് പറയുന്നത് ലൗകികമായി കാണുന്ന ഒരു കാര്യമാണ്, കുടത്തെ ഉണ്ടാക്കുന്നു, അതുപോലെ ഉണ്ടാക്കുന്നു എന്നല്ല മോക്ഷം. ഈ കാര്യവും ലൗകികമായി നമുക്ക് കാണാം, പാല് പരിണമിച്ച് തൈരാകുന്നു, അതുപോലെ ഈ ജീവൻ പരിണമിച്ച് മോക്ഷത്തെ ഉണ്ടാക്കുന്നു, മോക്ഷാവസ്ഥയിലെത്തുന്നു, അല്ലെങ്കിൽ ജീവനെ മാറ്റി മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അതിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അതുമല്ല, ഉത്പാദ്യവുമല്ല, വികാരിയുമല്ല, എന്താണ് ആപ്യം, ഈ ജീവൻ മോക്ഷം എന്ന് പറയുന്ന ഒരു വേറെ എവിടെയോ ഉള്ള മോക്ഷം എന്ന് പറയുന്ന ഒരു ഒന്നിനെ പോയി പ്രാപിക്കുന്നു, അവിടെ എത്തിച്ചേരുന്നു, അങ്ങനെയുള്ള ആപ്യവുമല്ല. ജീവനെ സംബന്ധിച്ചിടത്തോളം ആപ്യവുമല്ല. ലോകത്തിൽ അങ്ങനെയും കാര്യങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളതിനെ വെളിപ്പെടുത്തിയെടുക്കുന്നു, നേരത്തെ ഉള്ള കൈലാസത്തിൽ എത്തിച്ചേർന്നു, നേരത്തെ ഇരുന്ന പാലിനെ കറന്നെടുക്കുന്നു. അതുപോലെ ആപ്യവുമല്ല മോക്ഷം എന്ന് പറയുന്നത്, വികാരിയുമല്ല, ഉത്പാദ്യമല്ല, സംസ്കാരിയും, അത് വൈദികമായി നടക്കുന്നതാണ്. ഉരീഹീൻ പ്രോക്ഷതി എന്ന് പറയുന്നു, ഉരീഹിയെ പ്രോക്ഷണം ചെയ്യാൻ പറയുകയാണ്. ദർശപൂർണമാസ യാഗത്തിന്റെയും മറ്റും അംഗമായിട്ട് ഉരീഹി പ്രോക്ഷണം എന്ന് പറയുന്ന ഒരു കർമ്മത്തെ വിധിക്കുന്നു. സംസ്കാരിയുമാണ്, അതായത് സാധാരണ നെല്ല്, അതാണ് ഉരീഹി. ആ നെല്ല് അതേപടി യാഗത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താണ്, മന്ത്രം പറഞ്ഞുകൊണ്ട് അതിൽ ജലം തളിക്കണം. അപ്പോൾ അതിൽ അത് പ്രോക്ഷണക്രിയ. അപ്പൊ ആ പ്രോക്ഷണക്രിയയിലൂടെ എന്ത് വരുന്നു, അത് സംസ്കരിക്കപ്പെടുന്നു. അങ്ങനെ സംസ്കരിക്കപ്പെടുന്ന ആ ഉരീഹി യാഗത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ യാഗത്തിൽ നിന്നും അദൃഷ്ടം അല്ലെങ്കിൽ അപൂർവം ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അങ്ങനെ അല്ലാതെ നമ്മൾ വയലിൽ നിന്ന് നെല്ലെടുത്തുകൊണ്ട് പോയി ഹോമം നടത്തിക്കഴിഞ്ഞാൽ, യാഗം നടത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സംസ്കാരം ഉണ്ടാകത്തില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, വ്രീഹീൻ പ്രോക്ഷതി എന്ന് പറയുന്ന വേദമന്ത്രം വ്രീഹിയിൽ പ്രോക്ഷണം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്, അതിലൂടെ വ്രീഹിയെ സംസ്കരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ ഓരോന്നിനെയും യാഗത്തിന് ഉപയോഗിക്കുന്ന ഒലക്ക, ഉരള്, ഇതിനെല്ലാം സംസ്കരിക്കാൻ പറയും. ഇതിലെല്ലാം പ്രോക്ഷണം നടത്തി സംസ്കരിക്കുന്നു. അങ്ങനെ സംസ്കരിച്ചിട്ട് അതുപയോഗിച്ച് ചെയ്യുന്ന യാഗത്തിൽ മാത്രമേ അപൂർവം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഈ പ്രോക്ഷണക്രിയയിലൂടെ എന്ത് വരുന്നു, ഈ വസ്തുക്കളെല്ലാം സംസ്കരിക്കപ്പെടുന്നു. അത് വൈദികമായ സംസ്കാരമാണ്, അതും ഒരു കാര്യമാണ്. ഉരീഹിയിൽ പുറമേ ബാഹ്യമായി ഒരു മാറ്റവും കാണാതെ തന്നെ അതിലൂടെ എന്ത് ചെയ്യുന്നു, യാഗത്തിൽ നിന്നും അപൂർവം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ അതിൽ ഉണ്ടാകുന്ന ആ സംസ്കാരം അതുപോലെ സംസ്കരിക്കപ്പെടുന്നു. നമ്മൾ ബാഹ്യമായി ഒന്നും കാണുന്നില്ലെങ്കിലും ആത്മാവിനെ സംസ്കരിക്കപ്പെടുന്നു ജീവനെ. അങ്ങനെ സംസ്കരിച്ച് സംസ്കരിച്ച് അതിനെ ശുദ്ധമാക്കി ആത്മാവിനെ മോക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേർക്കുന്നു. അതാണ് മോക്ഷം എന്ന് പറഞ്ഞാലോ. അങ്ങനെ വൈദിക ക്രിയയിലൂടെ വൈദികമായി സംസ്കരിക്കപ്പെടുന്നത് പോലെ ഈ ആത്മാവിനെ ധ്യാനാദി ക്രിയകളിലൂടെ സംസ്കരിക്കാൻ കഴിയത്തില്ല. ആത്മാവിനെ ആർക്ക് സംസ്കരിക്കാൻ കഴിയത്തില്ല. ജീവനെ നമുക്ക് ശുദ്ധമാക്കാം, പക്ഷെ ആത്മാവിനെ ഒരിക്കലും ശുദ്ധമാക്കാൻ കഴിയത്തില്ല. ജീവനിൽ നിന്ന് അശുദ്ധിയെ മാറ്റാം, ജീവനിൽ ശുദ്ധിയെ ഉണ്ടാക്കാം, അതെല്ലാം ജീവനെ സംബന്ധിച്ച് മാത്രം. ആത്മാവിൽ യാതൊരു ശുദ്ധിയും അശുദ്ധിയും ഇല്ല, അതുകൊണ്ട് മാറ്റാനോ ഉണ്ടാക്കാനോ കഴിയത്തില്ല. ലോകത്തിൽ സാധാരണ കാണുന്ന കാര്യങ്ങൾ ഉത്പാദ്യം കൊടവും മറ്റും, വികാരിയും തൈര്, സംസ്കാരിയും എന്ന് പറയുന്നത് വേദത്തിലാണെങ്കിൽ ഗൃഹിയും മറ്റും സംസ്കരിക്കുക, ലോകത്തിലാണെങ്കിൽ വസ്ത്രവും മറ്റും കഴുകി ശുദ്ധമാക്കുക, അങ്ങനെയുള്ള സംസ്കാരിയും ആപ്യം പ്രാപിക്കുക, ഇതെല്ലാം ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കാര്യങ്ങൾ ലോകത്തിൽ ഏതെടുത്താലും ഈ നാലിൽ അന്തർഭവിച്ചിരിക്കണം. അങ്ങനെയുള്ള ഈ നാല് കാര്യങ്ങളിലും മോക്ഷം പെടുന്നില്ല. മോക്ഷം കാര്യമേ അല്ല, അതുകൊണ്ട് ഈ നാല് കാര്യങ്ങളിലും അത് ഉൾപ്പെടുന്നില്ല എന്നാണ്. അതുകൊണ്ട് എന്താണ്, അതോ അന്യ മോക്ഷം പ്രതി ക്രിയാനുപ്രവേശദ്വാരിൽ നശക്യം കേനചിത് ദർശയിൽ. പറയുന്ന ഈ ഏതെങ്കിലും നാല് കാര്യത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ മോക്ഷം ക്രിയാസാധ്യമാണ്, കർമ്മസാധ്യമാണെന്ന് വരും. അപ്പോ ഇത് പറയണേ, ഇത് വൃത്തികാരൻ പറഞ്ഞതാണ്. മോക്ഷം ധ്യാനം കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. പറയുന്നു, അങ്ങനെ ധ്യാനം എന്ന് പറയുന്ന ഒരു മാനസിക ക്രിയയാണ്, ആ ക്രിയയിലൂടെയാണ് മോക്ഷത്തെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. ജ്ഞാനത്തെ അവിടെ അംഗീകരിക്കുന്നില്ല വൃത്തികാരൻ. അപ്പോ അതിനെ നിഷേധിക്കുകയാണ്. ഉപാസന, ധ്യാനം, മാനസിക ക്രിയ, ആ ക്രിയയിലൂടെ മോക്ഷത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. മോക്ഷം ഒരു കാര്യമാണെന്ന് വന്നാൽ, ഒരു കാര്യമാണെങ്കിൽ അതിന് ക്രിയ ആവശ്യമാണ്. ഒരു ക്രിയയിലൂടെ മാത്രമേ നമുക്കൊരു കാര്യത്തെ ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് മോക്ഷം ക്രിയാസാധ്യമല്ല, കർമ്മസാധ്യമല്ല, ധ്യാന ക്രിയയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മോക്ഷം കാര്യമല്ല, കാര്യമാണെങ്കിൽ മാത്രമേ അവിടെ ക്രിയയുടെ ആവശ്യമുള്ളൂ എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ധരിക്കരുത് നമ്മൾ ചെയ്യുന്ന ധ്യാന അനുഷ്ഠാനങ്ങളൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. ഇതൊരു സാങ്കേതികമായ വാദമാണ്. ധ്യാനം മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ ധ്യാനിക്കരുതെന്നല്ല പറയുന്നത്. അങ്ങനെ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ധരിക്കരുത്. ഇപ്പൊ പറയുന്നത് വൃത്തികാരൻ പറയുന്ന ആ പ്രക്രിയ ഇവിടെ നിഷേധിക്കുകയാണ്. ധ്യാനം എന്ന് പറയുന്ന ഒരു ക്രിയയിലൂടെ മോക്ഷം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു ക്രിയയിലൂടെ അല്ല മോക്ഷം. എന്നുവെച്ചാൽ ജ്ഞാനത്തിലൂടെയാണ് മോക്ഷം ഉണ്ടാകുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് ക്രിയാസാധ്യമല്ല എന്നുള്ള കാര്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ജ്ഞാനം എന്ന് പറയുന്നത് പ്രമാണജന്യമാണ്, അതിനി വിശദീകരിക്കും. ധ്യാനവും മറ്റും എന്താണ്? മറ്റു തരത്തിൽ ധ്യാനവും മറ്റും ആവശ്യമായിരിക്കുന്നു. പക്ഷെ മോക്ഷത്തിനതൊന്നും സാക്ഷാത്കാരണമല്ല. മോക്ഷത്തിന് സാക്ഷാത്കാരണമായി ജ്ഞാനമാണ്. അതുകൊണ്ട് ആ സാധനാഭാഗത്തെ നിഷേധിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. വൃത്തികാരൻ ധ്യാനം മോക്ഷത്തിന് എങ്ങനെ കാരണമാണെന്ന് പറയുന്നു, അതിനെ നിഷേധിക്കുന്നു. വൃത്തികാരൻ ഉദ്ദേശിക്കുന്ന ആ ധ്യാനത്തെ ഇവിടെ നിഷേധിക്കുകയാണ്. എനിക്ക് ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് ചോദ്യം. അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നത്? തസ്മാ എന്ന സംസ്കാരി വിമോക്ഷ അതോ അന്യ അതഹ അന്യ. ഈ പറയുന്ന നാല് അല്ലാതെ, ഏത്? ഉത്പാദ്യം, വികാരിയും, സംസ്കാരിയും, ആപ്യം എന്ന് പറയുന്ന ഈ നാല് അല്ലാതെ എന്താണ് മോക്ഷം പ്രതി ക്രിയാനുപ്രവേശദ്വാരം? മോക്ഷത്തിൽ ക്രിയാനുപ്രവേശം, മോക്ഷത്തിന് ക്രിയയെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപായം എന്ന ശക്യം കേനചിത് ദർശയിലും, കാണിച്ചു തരാൻ ആർക്കും സാധ്യമല്ല. അതായത് മോക്ഷത്തിൽ ക്രിയ സഹായകമാണ് അനുപ്രവേശം, മോക്ഷത്തിൽ ക്രിയ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു ഉപായം ഈ നാല് വഴിക്ക് അല്ലാതെ വേറെ ആൾക്ക് കാണിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. അതായത് മോക്ഷത്തെ ഈ നാല് തരത്തിലായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്രിയ അവിടെ മോക്ഷത്തിന് കാരണമാണെന്ന് പറയാൻ പറ്റും. ഇത് നാലുമല്ലാതെ ഒരു കാര്യം ഇവിടെ ഇല്ലെന്നാണ്. മോക്ഷത്തെ ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായി ഉൾപ്പെടുത്തിയാൽ നമുക്ക് പറയാം മോക്ഷത്തിന് കർമ്മം കാരണമാണ്. പക്ഷെ ഈ മോക്ഷം ഈ നാല് തരത്തിലുള്ള ക്രിയകളിലും പെടുന്നതല്ല. അതുകൊണ്ട് ഇനി അഞ്ചാമതൊരു കാര്യം, ഈ നാലിലും പെടാത്ത ഒരു കാര്യം അത് കാണിച്ചു തരാൻ കേനചിത് ദർശയിതും എന്ന ശക്യഹ എന്നാണ്. ഈ ലോകത്തിൽ ആർക്കും അങ്ങനെ ഒരു നാലാമതൊരു കാര്യം അത് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ നാലിൽ ഉൾപ്പെടുന്നുണ്ടോ മോക്ഷം? ഇല്ല എന്നുണ്ടെങ്കിൽ കർമ്മം ഈ മോക്ഷത്തിന് കാരണമല്ല. അഞ്ചാമതൊരു കാര്യം ഇനിയില്ല അതിൽ മോക്ഷത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി എന്നാണ്. ഈ നാല് കാര്യങ്ങളല്ലാതെ മോക്ഷം ഇനി അഞ്ചാമതൊരു കാര്യമാണെന്ന് എടുത്ത് കാണിക്കാൻ ഒക്കത്തില്ല. ലൗകികമായോ വൈദികമായോ അതെടുത്ത് കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്താണ്? മോക്ഷം കാര്യമല്ല, കാര്യമല്ലാത്തതുകൊണ്ട് മോക്ഷത്തിന് ക്രിയ പ്രവൃത്തി കാരണവുമല്ല എന്ന് പറയുന്നു. അതോ അന്യത്, ഈ നാലിൽ നിന്നും അന്യമായി മോക്ഷം പ്രതി ക്രിയാനുപ്രവേശദ്വാരം, മോക്ഷത്തിന് ക്രിയ ഉപകാരിയായി തീരുന്ന ഒരു മാർഗം ദർശയിതും കാണിച്ചു തരുന്നതിന് കേനചിത് നശക്യം, ആർക്കും സാധ്യമല്ല എന്ന് തർപ്പിച്ചു പറയുകയാണ്. തസ്മാത് ജ്ഞാനമേകമുക്ത, അതുകൊണ്ട് എന്താണ്? ജ്ഞാനം ഒന്നൊഴികെ ക്രിയായാഹ ഗന്ധമാത്രസ്യാപി അനുപ്രവേശ ഇഹ എന്ന ഉപപദ്യത. ജ്ഞാനം ഒന്നൊഴികെ ക്രിയായാഹ ഗന്ധമാത്രസ്യാപി. ഗന്ധം എന്ന് വെച്ചാൽ ലേശം, അല്പം എന്നുള്ള അർത്ഥമാണ്. ഗന്ധത്തിന് സംസ്കൃതത്തിൽ അല്പം എന്നർത്ഥമാണ്. ക്രിയയുടെ ലേശം പോലും എന്നർത്ഥം. ക്രിയായാഹ ഗന്ധമാത്രസ്യാപി, ക്രിയയുടെ ലേശം പോലും, ക്രിയാലേശം പോലും എന്താണ്? അനുപ്രവേശ ബന്ധം ഇഹ എന്ന ഉപപദ്യത ഇവിടെ യുക്തമല്ല. മോക്ഷത്തിന് കർമ്മ ലേശം പോലും ഉപകരിക്കുന്നില്ല എന്ന് പറയും. ഉപകരിക്കുന്നു എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയുമില്ല എന്നർത്ഥം. ജ്ഞാനം ഏകം മുക്ത, ജ്ഞാനം ഒന്നൊഴികെ, ജ്ഞാനം എന്ന് പറയുന്ന ഒന്നൊഴികെ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിയകൾ, തപസ്സോ ധ്യാനമോ എന്തോ ആയിക്കല്ലോട്ടോ, ജപമോ മന്ത്രജപമോ എന്തായാലും ശരി, അതൊന്നും തന്നെ എന്താണ്? ഒരു തരത്തിലുള്ള ക്രിയയും എന്താണ്? അനുപ്രവേശം, ആ സംബന്ധം, മോക്ഷത്തിലേക്ക് അതിന്റെ ബന്ധം യുക്തിയുക്തമല്ല. മോക്ഷവും ആ കർമ്മവുമായി ബന്ധപ്പെടുത്താനേ സാധ്യമല്ല എന്നാണ്. അപ്പൊ ശിഷ്യനൊരു സംശയം ചോദിക്കുന്നു. നനു ജ്ഞാനം നാമ മാനസിക ക്രിയ, നിങ്ങളീ പറയുന്ന ജ്ഞാനം അതും ഒരു മാനസിക ക്രിയയാണല്ലോ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അന്ധകരണത്തിൽ എന്തോ ഒരു പ്രവൃത്തി നടക്കുകയാണ്. പുസ്തകത്തെ കുറിച്ച് അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചലനം നടക്കുകയാണ്. മനസ്സാ വിഷയത്തെ ഉൾക്കൊള്ളുന്നു, മനസ്സിൽ പരിണാമം സംഭവിക്കുന്നു, അതാണ് അറിവ്. അപ്പൊ ഈ നിങ്ങളീ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നതും സൂക്ഷ്മമായി ചിന്തിച്ചത് ഒരു മാനസ ക്രിയയാണല്ലോ എന്നാണ് ചോദിക്കുന്നത്. വാദനം നിഷേധിക്കുന്നു, നാ എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. ഇവിടെ ചോദിക്കുകയാണ്, അജ്ഞാനിക്ക് അവിദ്യയാകുന്ന കാരണശരീരമുള്ളതുപോലെ ജ്ഞാനിക്ക് വിദ്യാരൂപമാകുന്ന കാരണശരീരം ഉണ്ടോ? ഇല്ല. വിദ്യ എന്ന് പറയുന്ന ഒരിക്കലും ശരീരമല്ല, ശരീരം എന്ന് പറയുന്നത് എന്താണ്? ശീര്യതേ, ഇത് ശരീരം, ഇരിക്കുന്നതാണ് ശരീരം. അത് സാധാരണ മൂന്നായി പറയുന്നു, പ്രധാനമായിട്ട് രണ്ടാണ്, സ്ഥൂലം സൂക്ഷ്മം. അത് നശിച്ചു പോകുന്നു, ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു. അപ്പോ അജ്ഞാനം നശിച്ചു കഴിഞ്ഞു, പിന്നെ ഞാനീ സംബന്ധിച്ചിടത്തോളം അജ്ഞാനമില്ല, അപ്പോൾ കാരണ ശരീരം അവിടെ ഇല്ല. അപ്പൊ പിന്നെ വിദ്യാരൂപമാകുന്ന കാരണ ശരീരം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിദ്യ ഒരിക്കലും ശരീരമായി നിലനിൽക്കുന്നില്ല, ശരീരമായി പറയുന്നത് അജ്ഞാനത്തെയാണ് കാരണ ശരീരമായി പറയുന്നത്. ജ്ഞാനം കൊണ്ട് അത് നശിച്ചു, പിന്നെ അത് നിലനിൽക്കുന്ന പ്രശ്നമേ ഇല്ല എന്നർത്ഥം. പിന്നെ ഞാൻ കേവല ആത്മസ്വരൂപിയായിരിക്കുന്നു. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ബാധിച്ചിട്ട് അനുവർത്തിക്കുന്നു എന്നുള്ള നിലയ്ക്ക്, അതായത് അസത്തായ നശിച്ചിട്ടും വീണ്ടും അതിന്റെ ഛായയായിട്ട് നിഴല് പോലെ ഈ അജ്ഞാനവും, അതായത് കാരണം സൂക്ഷ്മം സ്ഥൂലമെല്ലാം അനുവർത്തിക്കാം എന്നേ ഉള്ളൂ, സത്യമായി നിലനിൽക്കത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് കാരണ ശരീരം ഇല്ല. അതായത് അത് സംശയം വരുന്നത് ഇതുകൊണ്ടാണ്, പിന്നെ എന്തുകൊണ്ട്, എങ്ങനെ വ്യവഹരിക്കുന്നു? കാരണ ശരീരം നശിച്ചു കഴിഞ്ഞാൽ ഞാനിക്ക് ഉറക്കം വരുമോ എന്നൊക്കെയുള്ള സംശയം വരും. കാരണം ഉറങ്ങുന്നതാണല്ലോ കാരണ ശരീരം എന്ന് പറയുന്നു, അവിടെയാണ് കാരണ ശരീരം എന്നൊക്കെ പറയുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തി ആദ്യ വ്യവഹാരങ്ങൾ ഞാനീ ഉണ്ടാകും എന്നർത്ഥം. ജാഗ്രത സ്വപ്ന സുഷുപ്തിയെല്ലാം ഞാനീ ഉണ്ടാകുമെങ്കിലും ഞാനി പരാജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനപ്രകാശത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു, പക്ഷെ നശിച്ചതെല്ലാം അനുവർത്തിക്കുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? നശിച്ചിട്ട് അതിന്റെ നിഴല് പോലെ ഇതെല്ലാം അനുവർത്തിക്കുന്നു. അതുകൊണ്ട് ഞാനിയുടെ വ്യവഹാരം നടക്കും. അതുകൊണ്ട് ഞാനിക്ക് ഇനി പുതിയൊരു കാരണ ശരീരം സൃഷ്ടിക്കേണ്ട, വിദ്യ എന്ന് പറയുന്ന ഒരു കാരണ ശരീരത്തെ സൃഷ്ടിക്കേണ്ട ആവശ്യം ഇല്ല എന്നറിയാം. അങ്ങനെ നമ്മുടെ ശാസ്ത്രസംബന്ധമായ ഒരു കാര്യമില്ല, ചിലപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരിക്കാം. പറഞ്ഞത് ജ്ഞാനിയാണെങ്കിൽ അവരുദ്ദേശിച്ചത് ഈ വിദ്യ കാരണ ശരീരം എന്ന് പറഞ്ഞ ഇതായിരിക്കും. എന്താണ്? ജ്ഞാനം കൊണ്ട് നശിച്ച അജ്ഞാനത്തിന്റെ അനുവൃത്തിയായിരിക്കും ഒരു പക്ഷെ വിദ്യാശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. ജ്ഞാനിയുടെ സ്വപ്ന സുഷുപ്തികൾ അജ്ഞാനിയുടെ ഇതിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ജ്ഞാനിയുടെ സ്വപ്ന സുഷുപ്തികളെ കൊണ്ടുള്ള ജ്ഞാനിയുടെ ജാഗ്രത എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതുപോലെ സ്വപ്ന സുഷുപ്തിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ ചോദ്യം ചോദിച്ചാണ് ജ്ഞാനിയുടെ ജാഗ്രത പിടികിട്ടി, സ്വപ്ന സുഷുപ്തിയേക്കും മാത്രമേ സംശയമുള്ളൂ എന്നുള്ളതാണ്. അതങ്ങനെ വരാറില്ലല്ലോ. എന്താണ് അർദ്ധജരതീയ ന്യായം എന്ന് പറയും? ഒരു വ്യക്തിയുടെ പകുതി സ്ത്രീ പകുതി പുരുഷൻ, അരയ്ക്ക് മേളിലോട്ട് സ്ത്രീ താഴോട്ട് പുരുഷൻ, അങ്ങനെ ഒരിക്കലും വരത്തില്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് ജ്ഞാനിയുടെ ജാഗ്രത പിടികിട്ടി, സ്വപ്നവും സുഷുപ്തിയും പിടികിട്ടിയില്ല, അങ്ങനെ വരത്തില്ല. അപ്പോ ഇദ്ദേഹത്തിന് എന്തായാലും ജാഗ്രത പിടികിട്ടി, അതുപോലെ തന്നെയാണ് സ്വപ്നവും സുഷുപ്തി എന്ന് ധരിച്ചോളൂ. ഞാൻ വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി എന്നാണല്ലോ ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണങ്ങൾ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂവോ എന്നാണ്. ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി എന്നാണല്ലോ എന്നാണ് ശ്രുതി പറയുന്നത്. ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണങ്ങൾ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനുജാത്മനി, ഇത് ജ്ഞാനിയുടെ സർവവ്യാപകത്വവും സർവസാക്ഷിത്വവും സൂചിപ്പിക്കുന്നില്ലേ? ഇവിടെ പറയുന്നു ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി എന്ന് പറഞ്ഞാൽ അവിടെ ദ്വൈതമില്ല എന്നാണ്. അവിടെ ഞാനി സ്വരൂപ ലക്ഷണത്തിന് വേണ്ടിയല്ല അത് പറയുന്നത്, മോക്ഷം എന്താണെന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി പറയുകയാണ്. മോക്ഷം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞല്ലോ, അത് ബ്രഹ്മത്വമാണ്, ബ്രഹ്മസ്വരൂപമാണ്. ഈ വാക്യം ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയാൻ വേണ്ടിയിട്ടല്ല, മോക്ഷം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ആത്മനി എന്ന് പറയുന്നു, സർവാത്മഭാവം. ഇത് ശരിയാണ്, ആ ജ്ഞാനിയുടെ സർവവ്യാപകത്വം സർവസാക്ഷിത്വം ഇതൊക്കെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അത് ശരി തന്നെയാണ്. പിന്നെ ഈ പറയുന്നത് എന്താണ്? ജ്ഞാനിയുടെ ജാഗ്രത് എന്ന് പറയുന്നത് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനി ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജാഗ്രത്തിൽ അജ്ഞാനിക്ക് സത്യത്വ ബുദ്ധി, ജ്ഞാനിക്ക് മിഥ്യാത്വ ബുദ്ധി. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനി ജാഗ്രത്തിനെ സൂര്യ ശരീരത്തെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സത്യമായി അറിയുന്നു, അജ്ഞാനി സത്യമായി അറിയുന്നു, ജ്ഞാനി ഇതെല്ലാം മിഥ്യയാണെന്നറിയുന്നു എന്ന് പറയാം. പലതരത്തിൽ വിശദീകരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പറയാം, സർവം ഖണ്ഡിതം ബ്രഹ്മ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി തുടങ്ങിയ ഈ ഭേദങ്ങളിലെല്ലാം ജ്ഞാനി എന്ത് ചെയ്യുന്നു, ഈ നാമരൂപങ്ങളിലെല്ലാം ജ്ഞാനി ആത്മ എന്നെ കാണും. ഇവിടെ പറഞ്ഞ സർവഭൂതവും ആത്മാവും സർവഭൂതസ്ഥമാത്മാവാണ്, സർവത്തിനും ആത്മഭാവത്തെ കാണുന്നു, തന്നിൽ നിന്ന് അന്യമല്ലാതെ സർവത്തെയും കാണുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലും പറയാം. അല്ലെങ്കിൽ സർവവും അസത്യമായി കാണുന്നു, സത്യം ആത്മസ്വരൂപം മാത്രം എന്ന് കാണുന്നു, അല്ലെങ്കിൽ സർവവും സത്യമായി കാണുന്നു, രണ്ട് രീതിയിലും വിശദീകരിക്കാം. അപ്പോൾ അതാണ് ജ്ഞാനിയുടെ അവസ്ഥ. ജാഗ്രത്തിൽ ജ്ഞാനി എങ്ങനെ കാണുന്നു എങ്കിൽ ജ്ഞാനി ഇതിനെക്കുറിച്ച്, നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഇപ്പോ ജാഗ്രത്തിൽ ഇരുന്നു കൊണ്ട് സ്വപ്നത്തെയും സുഷുപ്തിയെയും കുറിച്ച് ചിന്തിക്കുന്നു. ജ്ഞാനി ജാഗ്രതയിലിരുന്നു കൊണ്ട് ജാഗ്രതത്തിനെ കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചും സുഷുപ്തിയെക്കുറിച്ചും നമ്മളിപ്പോ ചിന്തിക്കുന്നു. അതുപോലെ ജ്ഞാനി എന്ത് ചെയ്യുന്നു, ജാഗ്രത ഇരുന്നു കൊണ്ട് ആ ജാഗ്രതീതമായി ജാഗ്രതനെയും സ്വപ്നത്തെയും സുഷുപ്തിയെല്ലാം കാണുന്നു. ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്ന ഇത് മൂന്നും ഞാൻ ഈ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആത്മാവിൽ നിന്ന് അന്യമല്ല, അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് അന്യമായി അന്യം എന്നുള്ള ഭാവത്തെ നിഷേധിക്കുന്നു. അന്യമാണെന്ന് കരുതിയാണെങ്കിൽ അത് മിഥ്യം, അല്ലെങ്കിൽ ഇതെല്ലാം ആത്മസ്വരൂപമായി കാണുന്നു. അപ്പൊ അതിനുള്ള പ്രധാന വ്യത്യാസം ഇതാണ്, ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ അജ്ഞാനി സത്യമായി കാണുന്നു, ജ്ഞാനി അതിനെ നിത്യമായി കാണുന്നു. അപ്പൊ ഇനി അടുത്ത് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ കൂടെയുണ്ട്, അത് നമ്മൾ അടുത്ത നമ്മുടെ ക്ലാസ്സിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഇവിടെ പറഞ്ഞു വന്നത് ഇതാണ്, മോക്ഷം എന്ന് പറയുന്നത് ഉത്പാദ്യം ആപ്യം വികാരിയും സംസ്കാരി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളിലും പെടുന്നില്ല. മറ്റേതെങ്കിലും ഒരു കാര്യം ഇവിടെ നമ്മൾക്ക് അറിവിന് വിഷയമല്ല. ഇതേതെങ്കിലും കാര്യത്തിൽ പെടുകയാണെങ്കിൽ അതിന് കർമ്മം ക്രിയ മോക്ഷത്തിന് കാരണമാകും. മോക്ഷം ഈ ഒരു കാര്യത്തിലും പെടുന്നില്ല, അതുകൊണ്ട് കർമ്മം ക്രിയ അതിന് കാരണമല്ല. അതുകൊണ്ട് മോക്ഷം ക്രിയാസാധ്യമല്ല, ജ്ഞാനസാധ്യമാണ് എന്നുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത്. ഗുരുസ്മരണയോടുകൂടി നമ്മുടെ ചർച്ച അവസാനിപ്പിച്ചു.
1: ഓം നമഃ ശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമഃ ശിവായ.
2: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം.ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ടൈറ്റിൽ ഇസ് ബൃഹദാരണ്യകം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമഃ ശിവായ.
4: വേദാന്ത ശ്രവണത്തിൽ നിന്നും ശ്രുതിവാക്യ ശ്രവണത്തിൽ നിന്നും ആത്മബോധമുണ്ടായി. ആത്മബോധം അല്ലെങ്കിൽ ജ്ഞാനോത്പത്തിക്ക് തടസ്സമായി വരുന്ന ദോഷങ്ങളുണ്ട്, പല ദോഷങ്ങളും. മനസ്സിന് ഏകാഗ്രതയില്ല, കഴിയില്ല, ബുദ്ധിമാന്ദ്യം വന്നു, കഴിയത്തില്ല, ശ്രവണ തുടങ്ങിയ ഇതിനുള്ള അവസരം ലഭിക്കുന്നില്ല. ദുഷ്ടവും അദുഷ്ടവുമായ അനേക വിഘ്നങ്ങളുണ്ട്, അനേക തടസ്സങ്ങളുണ്ട്. ഇതെല്ലാം മാറി വരണം. അവിടെയാണ് ഈശ്വരാരാധനയും ഈശ്വര അനുഗ്രഹവും ഗുരുസേവയും ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ അവിടെയാണ് വേണ്ടി വരുന്നത്. അതെല്ലാം മാറിക്കിട്ടി, എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നു, വാക്യശ്രവണത്തിൽ നിന്ന് ബോധമുണ്ടായി. ഈ വാക്യശ്രവണത്തിൽ നിന്നുള്ള ബോധത്തിൻ്റെ ഉത്പത്തിക്ക് തടസ്സമായിരിക്കുന്നതെല്ലാം മാറിക്കഴിഞ്ഞാൽ അവിടെ ബോധമുണ്ടാകും. ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണ്? തടസ്സങ്ങളുണ്ട് എന്നാണ് അല്ലേ? ഒരു ക്ലാസ്സിൽ പോയി 10 കുട്ടികൾ കണക്കോ സയൻസോ പഠിക്കാനിരിക്കുന്നു, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്നില്ല. ചെല് പറയുന്നു മനസ്സിലാകുന്നു, ചെല് പറയുന്നു നല്ലവണ്ണം മനസ്സിലാകുന്നു, ചെല് പറയുന്നു മനസ്സിലാകുന്നില്ല. എന്താ? ഓരോരുത്തരിലും ഇരിക്കുന്ന വിഘ്നങ്ങൾ, ആ അറിവിനെ ബോധത്തിൽ ആവാഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ വ്യത്യസ്തമാണ്. ആ തടസ്സങ്ങളുടെ ന്യൂനത അനുസരിച്ച് ബുദ്ധിക്ക് ശേഷി കൂടുന്നു, അതിനെ ഗ്രഹിക്കുന്നു. അത് ഭൗതികമായ വിഷയജ്ഞാനത്തിനും അങ്ങനെയാണ്, ആധ്യാത്മികമായ ജ്ഞാനത്തിനും അത് ആ ജ്ഞാനോത്പത്തിക്കുള്ള തടസ്സങ്ങൾ മറിയാൻ ഉണ്ടാകും, ജ്ഞാനമുണ്ടാകും. പക്ഷെ എന്നാൽ ഒന്ന് ശേഷിക്കുന്ന പ്രാരബ്ധം, വീണ്ടും ജ്ഞാനം ഉത്പന്നമായാലും ആ ജ്ഞാനത്തെ കീഴ്പ്പെടുത്തുന്ന പ്രാരബ്ധ ദോഷങ്ങളുണ്ടെങ്കിൽ അവിടെ ആ വിവേകം കീഴ്പ്പെട്ടു പോകും, ജ്ഞാനമുണ്ടായാലും കീഴ്പ്പെടും. പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടുത്തെ ഈരളിനെ മാറ്റുന്നതിന് ഒരു മെഴുകുതിരി വെളിച്ചം. എന്തുകൊണ്ട്? ഇവിടുത്തെ ഈരൾ വളരെ ചെറിയൊരു ഇരുളാണ്. ഈ വീടാണ് ആ ഇരളിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ ഉപാധിയാണ്. ഉപാധി മാറ്റിയാലോ? ഉപാധി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനോട് ഈ ചെറിയ ഈ അറിവിനെ ആ വലിയ അറിവ് കീഴ്പ്പെടുത്തി കളഞ്ഞു, അഭിഭവിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ അറിവിന് അവിടെ യാതൊരു പ്രസക്തിയും, ആ പരമാർത്ഥ ബോധം ഈ ബോധത്തിൽ, ആ പരമാർത്ഥ ബോധത്തിൽ ഏകീഭവിക്കുന്നു. മെഴുകുതിരിയുടെ വെളിച്ചം ആ വലിയ വെളിച്ചത്തോടെ ഏകീഭവിക്കുന്നു. ഇതിനവിടെ പ്രസക്തിയില്ല, അത് എരിയുന്നു എരിയാതിരിക്കുന്നു അതിനൊന്നുമില്ല. അവിടെ എന്തായാലും ഇരുളും നശിച്ചു. ഇതുപോലെ എങ്ങനെയാണോ ആ സ്വരൂപജ്ഞാന പ്രകാശത്തിൽ ഈ പ്രകാശത്തിന് യാതൊരു പ്രസക്തിയില്ലാതെ വരുന്നത്, അത് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇവിടെ ഈ പ്രാരബ്ധ ദോഷങ്ങൾ ഈ പ്രകാശത്തിന് മറയാണ്, ഒരു മറയുണ്ടാവും. ഇതുപോലെ ഇവിടെ ഇരുളുണ്ട്, ആ ഇരുളിനെ മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഒരു ചെറിയ മെഴുതിരി കൊളുത്തി മാറി ആരെങ്കിലും അതിനൊരു കുടം കൊണ്ട് മൂടി വെച്ചു കഴിഞ്ഞാൽ വെളിച്ചവിടെ ഉണ്ട്, പക്ഷെ ഇരുളിനെ മാറ്റുന്നു. വെളിച്ചമുണ്ടായിട്ട് കഥയാണ്. അതാണ് വിഘ്നങ്ങൾ ഇതിനെ അഭിഭവിപ്പിക്കുന്നു എന്ന് പറയുന്നു, കീഴ്പ്പെടുത്തുന്നു എന്ന് പറയുന്നതാണ്. വാസ്തവത്തിൽ അത് നാശമാണ്. വാസ്തവത്തിൽ നിന്ന് വെളിച്ചം പോയില്ല, വെളിച്ചമുണ്ട്. വെളിച്ചത്തിന് ഉണ്ടാകുന്ന മറവ് ഒരിക്കലും വെളിച്ചത്തിന്റെ ഉത്പത്തിക്ക് തടസ്സമല്ല. ഇവിടെ വിളക്ക് കൊളുത്താൻ നിവർത്തിയില്ല, ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാറ്റ്, അതതിന്റെ ഉത്പത്തിക്ക് തടസ്സമാണ്. ശരി, സ്വിച്ച് ഓഫ് ചെയ്തു, വെളിച്ചമുണ്ടായി, വിളക്ക് കൊളുത്താൻ കഴിഞ്ഞു, തടസ്സമല്ല. പക്ഷെ വീണ്ടും അതിനെ മറച്ചു കഴിഞ്ഞാൽ വെളിച്ചം ഇരിക്കുക, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുക തന്നെ, അതിനെ മറ്റൊന്ന് കീഴ്പ്പെടുത്തുന്നു ആ പ്രകാശം. അതുപോലെ കൃഷ്ണങ്ങളിൽ നിന്നെല്ലാം ഏതാണോ സ്വീകാര്യമായത് അത് മാത്രം എടുക്കുക, മൊത്തം എടുക്കരുത്, എന്നിട്ട് കുതർക്കങ്ങൾ ഉന്നയിക്കരുത്. ഒരാശയത്തെ മനസ്സിലാക്കുന്നത് ഏത് ഭാഗത്ത് നിന്നാണ് ആ ഭാഗത്ത് സ്വീകരിക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നു, അഭിഭവിപ്പിക്കുന്നു. ഇവിടെ പ്രാരബ്ധം കൊണ്ടുവരുന്ന ജ്ഞാനം, അതുപോലെയുള്ള ചിത്തവികാരങ്ങൾ, അത് ശക്തമാണെങ്കിൽ ഈ ബോധത്തെ കീഴ്പ്പെടുത്തിക്കളും. അതുള്ളതും ഇല്ലാത്തതിന് സമമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശരി, ഇതാണ് തൻ്റെ പരമാർത്ഥമാണെന്ന് ബോധിച്ചു, ഒരു സംശയവുമില്ല. എങ്ങനെയാണോ ശ്രുതി ഇതിന് വിശദീകരിച്ചത്, അത് തന്നെ ആ രീതിയിൽ തന്നെ ബോധിച്ചു. തന്നിൽ അജ്ഞാനമില്ല, ജന്മമരണാദികളില്ല, സുഖദുഃഖാദി സംസാരമില്ല, ഇക്കാര്യമെല്ലാം ബോധിച്ചു. പക്ഷേ അടുത്ത നിമിഷം സംസ്കാരം കൊണ്ട് മനസ്സ് ബഹിർമുഖമാകുന്നു. എന്നുവെച്ചാൽ അവിടെ പുതിയ അറിവുകൾ വരുന്നു, വ്യവഹാരത്തിലേക്ക് വരുന്നു മനസ്സ്. വ്യവഹാരത്തിലേക്ക് വന്നാൽ നീ പ്രകാശത്തെ മൂടിയതുപോലെയായി. അതാണ് ഇവിടെ വിസ്മൃതി എന്ന് പറയുന്നത്. സാറിന് ഒരു വിഷയത്തെ അറിയുക, അതിനെ മറക്കുക പോലെയല്ല. ജ്ഞാന സ്മൃതി സന്ധതി എന്ന് പറയുന്ന അവിടെയാണ്. അപ്പോൾ ആ വെളിച്ചമുള്ളിൽ പ്രകാശിക്കുന്നുണ്ട്. പക്ഷേ ആ മറവ് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ആ മറവ് മാറ്റുന്നതിന് എങ്ങനെ ആ മറവ് മാറ്റും? ഏതൊരു വാക്യത്തെയാണോ താൻ ശ്രവിച്ചത്, ഏതൊരു വാക്യം ആണോ തന്നിൽ ഈ ബോധത്തെ ഉണ്ടായത്, അതിനെ സ്മരിച്ചാൽ മതി. ആന്തരികമായ അനുഭവങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പ്രത്യക്ഷം എന്ന് പറയുന്നത് അനുഭവം എപ്പോഴും ആന്തരികമാണ്. പക്ഷെ അത് ബാഹ്യമായ നിമിത്തങ്ങളിൽ നിന്നും വരാം, ആന്തരികമായ നിമിത്തത്തിൽ നിന്നും വരാം. ഉദാഹരണമായി മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, മനസ്സിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കണ്ണിന് കാഴ്ചയുണ്ട്, വെളിച്ചമുണ്ട്, എല്ലാം ഒത്തുവരുന്നു. പുസ്തകത്തെ നോക്കുന്നു, ഇത് പുസ്തകമാണെന്ന് അറിവുണ്ടാകുന്നു, ഇത് പ്രത്യക്ഷതയാണ്. ഇത് ഇതിൻ്റെ ഒരു വിശേഷത എന്താണ്? ഇതെല്ലാം ഉള്ള കാലത്തിൽ മാത്രമേ പ്രത്യക്ഷ ജ്ഞാനം നിലനിൽക്കൂ. ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സംബന്ധം, മുമ്പിലെ വിഷയം, ഇന്ദ്രിയാർത്ഥ സന്നിഹർഷ സമകാലത്തിലെ പ്രത്യക്ഷം ഉണ്ടാവും. ശരി, ഞാൻ കണ്ണടച്ചിട്ട് ഇതിനൊന്ന് പ്രത്യക്ഷമാക്കാൻ ശ്രമിക്കട്ടെ, നടക്കത്തില്ല. എത്ര സമർത്ഥനായാലും ശരി, കണ്ണടച്ച് പ്രത്യക്ഷമാകാൻ പറ്റത്തില്ല. കണ്ണടച്ച് അറിവുണ്ടാകത്തില്ല പുസ്തകത്തിൻ്റെ, ഉണ്ടാകും. കണ്ണടച്ച് ചിന്തിച്ചാൽ ആ പുസ്തകം എങ്ങനെയാണോ ഞാൻ പൂർവ്വ നിമിഷത്തിൽ കണ്ടത്, അതേപോലെയുള്ള പുസ്തകത്തിൻ്റെ അറിവുണ്ടാകുന്നു. അതിന് സ്മൃതി എന്ന് പറയും, സ്മരണം. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും വിഷയങ്ങളെ ഗ്രഹിക്കുന്നിടത്തെല്ലാം ഇതൊരു പൊതു സ്വഭാവം, ഒരു പൊതു നിയമമാണ്. ഇന്ദ്രിയ വിഷയ സാന്നിധ്യത്തിൽ മാത്രം പ്രത്യക്ഷം. ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റിയാണ് വിഷയ നിവൃത്തിക്കുന്നു, പിന്നെ ഇത് പ്രത്യക്ഷമാകത്തില്ല. ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകും, പക്ഷെ അത് പ്രത്യക്ഷമാണ്. അവിടെ ഉണ്ടാകുന്ന അറിവ് എങ്ങനെയായിരിക്കും? ഞാൻ പൂർവ്വ നിമിഷത്തിൽ പുസ്തകത്തെ കണ്ടു എന്നാണ്. കാലം മാറി എന്നേ പറയാൻ പറ്റും. ഞാനിതാ വർത്തമാനത്തിൽ പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ണടച്ചിട്ട് പറയാൻ കഴിയും. പുസ്തകത്തിൻ്റെ പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് കണ്ണടച്ച് പറയാൻ കഴിയും. പക്ഷെ വീണ്ടും അറിവുണ്ടാകുന്നു, അതുകൊണ്ട് അതിന് സ്മൃതി എന്ന് പറയുന്നു. സ്മൃതിയുടെ സ്വഭാവം എന്താണ്? അത് പൂർവ്വകാല പരാമർശിയാണ്. ഇപ്പോൾ സ്മരണം വരുന്നു, അത് പൂർവ്വകാലത്തെ പരാമർശിക്കും. എപ്പോ പ്രത്യക്ഷം വരുന്നു അത് വർത്തമാനകാലത്ത് പരാമർശിച്ചു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കുന്നിടത്തെല്ലാം ഇതൊരു പൊതു നിയമമാണ്, നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കില്ല. ഇവിടെ പ്രത്യക്ഷത്തെ ഒന്നുകൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഒരു വഴിയില്ല. പുസ്തകമില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കുന്നു, എനിക്ക് പ്രത്യക്ഷം ഉണ്ടാവണം പുസ്തകത്തിൽ, ആർക്കൊന്നും സാധ്യമല്ല. പരമാവധി സ്മൃതി അതിനപ്പുറം പോകത്തില്ല. എന്നാൽ ആന്തരികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. എങ്ങനെയാണ് പ്രത്യക്ഷം അന്ധകരണത്തിലുണ്ടാകുന്നത്? ആന്തരികമായ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് സുഖം ദുഃഖം ഭയം തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനെ ആന്തരിക പ്രത്യക്ഷം എന്ന് പറയും. എന്ന് വെച്ചാൽ അതിന് ഇന്ദ്രിയ അർത്ഥ സന്നിവേഷത്തിന്റെ ആവശ്യമില്ല, അത് കൂടാതെ തന്നെ സംഭവിക്കാം. അത് ഒരു നിമിത്തമായി സംഭവിക്കാം. പാൽപായസം രസന ഇന്ദ്രിയത്തിലൂടെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ സുഖമുണ്ടാകുന്നു, സുഖം അവിടെ അനുഭവിക്കുന്നു. ഇഷ്ടവിയോഗം, മരണം നേരിട്ട് കാണുന്നു, ഒരാൾ മരിച്ചു കിടക്കുന്നു, ആ കാഴ്ച ഉള്ളിൽ ദുഃഖത്തെ ഉണ്ടാകുന്നു. ഇതെല്ലാം സമകാലത്തിൽ തന്നെ ബാഹ്യമായി ഇന്ദ്രിയാർത്ഥ സന്നിവേഷം ഉണ്ടാകുന്ന കാലത്തിൽ തന്നെ ഉള്ളിൽ സുഖദുഃഖ അനുഭവങ്ങളുണ്ടാകുന്നു. ഇനി ഇതിനെ സ്മരിക്കാനും കഴിയും. അന്ന് ആ പാൽപായസം കഴിച്ചപ്പോൾ എന്ത് സുഖമായിരുന്നു, സ്മരണ, പൂർവ്വകാല സ്മൃതി. അന്ന് ആ മരണത്തിൽ, എൻ്റെ ഇന്നാളുടെ മരണത്തിൽ ഞാൻ എത്ര വേദനിച്ചു, ദുഃഖം സ്മരിക്കുന്നു. എന്നാൽ അനുഭവങ്ങൾ, അസുഖമായാലും ദുഃഖമായാലും ഭയമായാലും, അത് സംസ്കാരത്തിൽ ഉണ്ടാകുന്നു. ആ സംസ്കാരം നശിക്കാതെ കിടക്കുന്നു. സുഖസ്മൃതി, ദുഃഖസ്മൃതി, ഭയസ്മൃതി, ആന്തരികമായി ഉണ്ടായ അനുഭവങ്ങളുടെ സ്മൃതിക്കൊരു പ്രത്യേകതയുണ്ട്. അതിന് വീണ്ടും ആ സുഖദുഃഖ ഭയാദി അനുഭവങ്ങളെ ജനിപ്പിക്കാൻ കഴിയും. ആ സംഭവം ഓർക്കുമ്പോൾ എനിക്ക് ഇന്നും ഭയമാണോ എന്ന് പറയാറില്ലേ, അതോർത്താൽ എനിക്ക് ഇന്നും ദുഃഖമാണോ. അതുകൊണ്ടല്ലേ ചരമവാർഷികത്തിൻ്റെ എന്നിരുന്ന് കരയുന്നു. അവിടെ ഇന്നലത്തെ ദുഃഖമാണോ, അല്ല ഇന്നത്തെ ദുഃഖമാണോ? അവിടെ എന്ത് ചെയ്തു, ദുഃഖത്തെ സ്മരിച്ചു. സ്മരിച്ചപ്പോൾ ആ ദുഃഖ സംസ്കാരം ഉള്ളിൽ പുതിയ ദുഃഖത്തെ ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ ദുഃഖത്തെ അനുഭവിക്കുന്നു. പ്രേതത്തെ കണ്ട് ഭയന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്, പക്ഷെ ഇപ്പോഴും പറയുന്നു, ഇപ്പോഴും ഞാൻ ആ സംഭവം ഓർത്തു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും, എന്ന് വെച്ചാൽ ഉടൻ ഭയം വരും. ആന്തരികമായ അനുഭവങ്ങളുടെ സ്മൃതി സംസ്കാരജന്യമായ അനുഭവത്തെ ഉണ്ടാക്കുന്നു. അനുഭവം അവിടെ പ്രത്യക്ഷമായിരിക്കുന്നു. ഇത് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ സംഭവിക്കും, പുറമേ നടക്കുന്ന കാര്യങ്ങളിൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. മനസ്സെന്ന് പറയുന്ന ഇന്ദ്രിയം അതിൻ്റെ ഒരു വിശേഷതയാണ്. സംസ്കാരവും സംസ്കാരത്തിൽ നിന്ന് വീണ്ടും സുഖദുഃഖാദി അനുഭവങ്ങളിൽ ഉണ്ടാകുന്നു, അത് സ്മൃതിയല്ല പ്രത്യക്ഷം. ആദ്യം ഓർക്കുന്നു, ഓർമ്മ ദുഃഖത്തെ ഉണ്ടാക്കും, ദുഃഖത്തെ സ്വയം അനുഭവിക്കുന്നു. ദുഃഖത്തെ അനുഭവിച്ചതിനത് ഭയത്തെ അനുഭവിച്ചിട്ട് തന്നെ ശരീരം മറയ്ക്കുന്നു, മുമ്പുണ്ടായതുപോലെ സുഖത്തെ അനുഭവിച്ചുകൊണ്ട് അതിൻ്റെതായ ചേഷ്ടകൾ ഭാവഭാവാദികളെല്ലാം മുഖത്ത് ശരീരത്തിലെല്ലാം പ്രത്യക്ഷപ്പെടുന്നു. ആന്തരികമായ അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, മുമ്പുണ്ടായ ഒരനുഭവത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും സമാനമായ അനുഭവം ഉണ്ടാകും, പ്രത്യക്ഷമായി ഉണ്ടാകും. ആന്തരികമായ കാര്യങ്ങളിലേ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ സ്വരൂപബോധം എന്ന് പറയുന്ന എന്താണ്, ആന്തരികമാണ്. അതെങ്ങനെ ഉണ്ടായി, വാക്യത്തെ ശ്രവിച്ചു, വാക്യത്തെ ശ്രവിച്ചപ്പോഴാണ് ഉണ്ടായത്. പക്ഷേ വാക്യത്തെ ശ്രവിച്ച അനുഭവം ഉണ്ടായെങ്കിലും മുമ്പ് പറഞ്ഞു പ്രാരബ്ധം അവിടെ വന്നു, പ്രാരബ്ധ ഫലങ്ങൾ വന്നു, വിശപ്പ് ദാഹം തുടങ്ങിയ കാര്യങ്ങൾ വന്നു. അത് വരുന്നു, ആ ബോധം ഉണ്ടായിരുന്നിട്ടും ആ ബോധത്തെ പ്രാരബ്ധ സംസ്കാരം കീഴ്പ്പെടുത്തും. അത് കീഴ്പ്പെടുത്താൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനേക്കാൾ പ്രബലമാണെങ്കിൽ അത് കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തത്തില്ല. അങ്ങനെയാണ്, പ്രാരബ്ധത്തിന് അത്രയും പ്രബലമല്ല. അങ്ങനെ പ്രബലമായി വരുമോ വരാം, തത്വജ്ഞാനിക്കും വിശപ്പും ദാഹവും ഒക്കെ അനുഭവപ്പെടുന്നില്ല. വിശപ്പും ദാഹവും അനുഭവപ്പെട്ട എന്താണ്, ഉടനെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നു, ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നു, തൽക്കാലത്തേക്ക് അത് മറക്കുന്നു. അല്ലെങ്കിൽ വ്യവഹാര ചിന്ത ഒന്നാണ്, നമ്മൾ തത്വത്തെ ശ്രവിക്കുന്നു, തത്വത്തെ കുറിച്ചുള്ള ബോധമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ എണീക്കുമ്പം തന്നെ മറ്റു വിചാരത്തോടു കൂടി എണീക്കുന്നു, മനസ്സിലേക്ക് വേറെ വിചാരങ്ങൾ കടന്നു. താൻ്റെ കർത്തവ്യത്തെക്കുറിച്ച്, താൻ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച്, ഏതിലാണോ താൻ തൻ്റെ സ്വരൂപത്വത്തിനെ വിസ്മരിച്ച് താതാത്മ്യത്തോടുകൂടി കർത്തവ്യ ബോധത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നത്, ആ വിഷയങ്ങളെക്കുറിച്ചുള്ള സ്മരണകൾ വരുന്നു. അങ്ങനെ പ്രാരബ്ധം എന്ന് പറയുന്നു. അത് വരുമ്പോൾ അത് ഇതിനെ കീഴ്പ്പെടുത്തുന്നു ഈ അറിവിനെ. നമ്മുടെ പരാതി അതാണ്, പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ മറന്നു പോകുന്നു. ഇവിടുത്തെ മറവ് ഇതാണ്, മറ്റ് വ്യവഹാര ബോധം കൊണ്ട്, ആത്മബോധം വ്യവഹാര ബോധ ആത്മബോധത്തെ കീഴ്പ്പെടുത്തുന്നു. ഇതിനെന്താ? അതനുഭവം ആന്തരികമല്ലേ. ദുഃഖത്തെ സ്മരിച്ചപ്പോൾ ദുഃഖമുണ്ടായില്ലേ, ദുഃഖത്തെ അനുഭവിക്കാൻ കഴിഞ്ഞു. സുഖത്തെ സ്മരിച്ചപ്പോൾ സുഖത്തെ അനുഭവിക്കാൻ കഴിഞ്ഞു. ഏതൊരു വാക്യശ്രവണത്തിൽ നിന്നാണോ ആ ബോധം ഉണ്ടായത് അതിനെ വീണ്ടും സ്മരിച്ചാൽ അതാണ് സ്മൃതി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന എന്താണോ വിജ്ഞാന സ്മൃതി സന്തതി എന്ന് പറയുന്നത്. അപ്പോൾ ആ വാക്യത്തെ സ്മരിക്കുമ്പോൾ അവിടെ മുമ്പുണ്ടായ അനുഭവം ശക്തിയെ പ്രാപിക്കുന്നു. എന്താണോ അവനെ കീഴ്പ്പെടുത്തിയിരുന്നത് അതിനെ മാറ്റുന്നു. വീണ്ടും ആത്മബോധത്തിലേക്ക്, മുമ്പ് മറഞ്ഞിരുന്നത് നശിച്ചത്, മുമ്പ് കീഴ്പ്പെട്ടിരുന്നത് ആ മറവിനെ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ മെഴുതിരി പ്രകാശം, കാരണം അത് നശിച്ചിട്ടുണ്ട്. അതുപോലെ വീണ്ടും ആ വാക്യത്തെ സ്മരിക്കുമ്പോൾ അതാണ് പറയുന്നത്. പറയുന്നതൊക്കെ ശരിയാണ്, കേൾക്കുമ്പം മനസ്സിലാകുന്നുണ്ട്, മറക്കുന്നു, ശരി, മറന്നത് ശരിയാണ്. അതിനെ മറ്റ് സംസ്കാര ഫലമായ ആന്തരികമായ ജ്ഞാനങ്ങൾ വന്ന് കീഴ്പ്പെടുത്തി. പക്ഷെ വീണ്ടും കേട്ടാൽ വീണ്ടും ആ ബോധത്തിലേക്ക് വരുന്നു, വീണ്ടും അതേ ബോധം തന്നെ വരുന്നു. അപ്പോൾ വിജ്ഞാന സ്മൃതി സന്തതി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പ്രാരബ്ധമുള്ളതുവരെ, ഈ ശരീരം പൊതിക്കുന്നത് വരെ ഇതിൽ നിന്നൊരു മുക്തി ആഗ്രഹിക്കരുത്, അത് അബദ്ധമാണ്, അത് മണ്ടത്തരമാണ്. ശരീരപാദം വരെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും, പ്രാരബ്ധമുള്ളിടത്തോളം കാണാം. പിന്നെ ഇതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ല, അതിനെക്കുറിച്ച് ധ്യാനസ്വാമി പറയും. എന്താണ് പറയുന്നത്? ആ വിക്ഷേപേ സ്മൃതി പ്രാപ്ത വിക്ഷേപേത് സാത്വത ഭക്ഷിക്കാം സ്മൃതി സമ്പ്രാപ്തോ തസ്സന്താനോ നിയമ്യതേ. ആ വിക്ഷേപേ സ്മൃതി പ്രാപ്ത, സ്മൃതി എന്നുള്ള ശബ്ദം കൊണ്ട് തെറ്റിദ്ധരിക്കുന്നു. മനസ്സിന് വിക്ഷേപങ്ങളൊന്നുമില്ലെങ്കിൽ ആ സ്മൃതി പ്രാപ്തമാകുന്നു എന്ന് പറഞ്ഞാൽ, ഏതൊരു ബോധമാണോ തന്നെ സംബന്ധിച്ച് ആ വാക്യ ശ്രവണത്തിൽ നിന്നുണ്ടായത് അത് തുടരുന്നു, അതാണ് തുടരുന്നുകൊണ്ടാണ് അതിനെ സ്മൃതി എന്ന് പറയുന്നത്. അതെങ്ങനെ? ഞാൻ ഇന്നലെ സത്സംഗത്തിൽ ഇരുന്നപ്പോൾ ആത്മാവായിരുന്നു, ഇപ്പോൾ അല്ല, അങ്ങനെയല്ല. അങ്ങനെ അതിനെ ഇത് സ്മൃതിയാകും. എനിക്ക് എന്താണ് എൻ്റെ സ്വരൂപമെന്ന് വ്യക്തമായി ബോധിച്ചു, ഞാനത് തന്നെയാണ്, പരമാർത്ഥത്തിൽ അത് തന്നെയാണ്, ആ ബോധം നിലനിൽക്കുന്നു, വിക്ഷേപങ്ങളൊന്നും ഇല്ലെങ്കിൽ. അതാണ് അവിക്ഷേപേ സ്മൃതി പ്രാപ്ത വിക്ഷേപേതു സാത്വത. പക്ഷേ വിക്ഷേപം വന്നു കഴിഞ്ഞാൽ, വ്യവഹാര ബോധം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ആന്തരികമോ ബാഹ്യവുമായ ആന്തരികമായി വരാം, മറ്റ് സുഖദുഃഖ സ്മൃതികൾ വരാം, മാനാപമാന ബോധങ്ങൾ വരാം, ഭയം തുടങ്ങിയ വിക്ഷേപങ്ങൾ വരാം, അല്ലെങ്കിൽ ബാഹ്യമായ പ്രപഞ്ച ബോധം വരാം. ഇതെല്ലാം വരുമ്പോൾ എന്താണ് നസാ, ആ ബോധം ഉണ്ടാവും. ഇത് സ്വാനുഭവമാണ്, ഓരോരുത്തരുടെ അനുഭവമാണ്. ഇത് സംഭവിക്കുന്നു. പക്ഷിക്കാം സ്മൃതി സംപ്രാപ്തോ തസ്സന്താനോ നിയമ്യതേ. ഇതിങ്ങനെ മാറി മാറി വരുമ്പോൾ അവിടെയാണ് നിയമവിധി എന്ന് പറഞ്ഞത്. അതാണ് ഒരു നിയമനം ചെയ്യുന്നു. വിജ്ഞായ, നീ അറിഞ്ഞു, പക്ഷെ പ്രജ്ഞാം കുറവീത, ആ ബോധത്തെ നീ നിലനിർത്തണം. അതിനാണ് മനന നിധ്യാസനങ്ങൾ. അതാണ് വാർത്തകാരൻ പറയും, അപര അപരായത്ത ബോധോഹി നിധിധ്യാസനം ഉച്ചതി. പരാധീന ബോധമാണ് ഇപ്പോൾ. പരാധീന ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബോധം വരുന്നു, മറ്റ് ബോധങ്ങൾ ഇതിനെ കീഴ്പ്പെടുത്തുന്നു. വീണ്ടും മനനം, മനനത്തിൽ വീണ്ടും ഇതാവർത്തിക്കുന്നു. പക്ഷെ മറ്റ് ബോധങ്ങൾ കീഴ്പ്പെടുത്താതെ, പരായത്വം എന്ന് പറഞ്ഞാൽ മറ്റ് ബോധങ്ങൾ വന്ന് കീഴ്പ്പെടുത്താതാണ് ഇതുവരെ വിശദീകരിച്ചു. അത് കീഴ്പ്പെടുത്താതെ ഉള്ള ബോധം ആണ് നിധ്യാസനം, അതാണ് പ്രജ്ഞാം കുർവീത, അതിനാണ് ഇവിടെ ഉപാസനം എന്ന് പറയുന്നത്. അവിടെയും നമ്മൾ കരുതുന്ന തരത്തിലുള്ള ധ്യാനവും മറ്റുമാണ്, നമ്മൾ കരുതുന്ന തരത്തിലുള്ള സമാധിയാണ്, പിന്നെ അതിൽ നിന്നുണ്ടാകേണ്ട ഒരു ജ്ഞാനമൊന്നുമല്ല പറയുന്നു. ഇത് അദ്വൈതം ബോധിപ്പിക്കുന്നത് കൃത്രിമമായിട്ടൊരു കാര്യം പറയുന്നു. കൃത്രിമമായി പറയുന്ന കാര്യങ്ങളാണ് ഉപാസന എന്ന് പറയുന്നത്. സമ്പദ് ഉപാസന തുടങ്ങിയ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് പറയുന്നത് അതെല്ലാം കൃത്രിമമാണ്. പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നിടത്ത് എന്തിനാ കൃത്രിമത്വത്തിന്റെ ആവശ്യം? അദ്വൈതത്തിൽ യാതൊരു തരത്തിലുള്ള കൃത്രിമത്വം സ്വ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നു. അങ്ങനെ അല്ലാതെ ആരെങ്കിലും അദ്വൈതത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇത് അദ്വൈതമല്ല, ഇതെന്തോ നിഗൂഢശാസ്ത്രമാണ്. മുമ്പ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്, അദ്വൈതം ഒരിക്കലും നിഗൂഢശാസ്ത്രമാണ്. ഈ പറയുന്ന മിസ്റ്റിസിസം അങ്ങനെയൊന്നും അദ്വൈതത്തിലില്ല, ഇത് അനുഭവാനുസാരിയാണ്. സ്വാനുഭവത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ശാസ്ത്രമാണ്. അതിനീ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിക്കാം, അതുപോലെ തന്നെ സംഭവിക്കുന്നു, സർവരുടെ അനുഭവം അങ്ങനെയാണ്. പിന്നെന്തിന് മറ്റുള്ളതിന്റെ പിറകെ പോകണം? നിഗൂഢതകളുടെ പിറകെ പോകേണ്ട ആവശ്യമില്ല, അതിനവസാനമില്ല. നിഗൂഢത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരിക്കലും അത് ബുദ്ധിക്ക് വെളിവുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അത്രയും ക്ലിഷ്ടമായ ക്ലേശകരമായ കാര്യങ്ങളൊന്നും ഇവിടെ ഭാഷകാരൻ പറയുന്നു. അതുതന്നെ ഇവിടെ പറയുന്നു, സ്മൃതി സംപ്രാപ്തോ തസ്സന്താനോ നിയമ്യതേ. അതിനുവേണ്ടി വിജ്ഞായ പ്രജ്ഞാം കുർവിത എന്ന് പറഞ്ഞു. ആ ബോധത്തെ പ്രാരബ്ധവാനെ കീഴ്പ്പെടുത്തിക്കൊള്ളു. പക്ഷേ ആ വാക്യത്തെ സ്മരിച്ച പറയുള്ളൂ, ആ പറഞ്ഞ കാര്യങ്ങൾ ഓർത്താൽ വീണ്ടും ആ ബോധത്തിലേക്ക് തന്നെ തനിക്ക് വരാൻ, തന്റെ സ്വരൂപബോധത്തിലേക്ക്. ഉപസ്ഥിതം യഥാ ദുഃഖം തഥാ തസ്യൂപശാന്തയെ ആനന്ദാത്മകം അദ്വൈതം സ്മരേ ബ്രഹ്മ പുനഃപുനഃ. അപ്പോ ഉപസ്ഥിതം യഥാ ദുഃഖം, ദുഃഖമെല്ലാം വരുന്നു. ശരീരം ആഹാരത്തെ ആവശ്യപ്പെടും, വിശക്കും, കിട്ടിയില്ലെങ്കിൽ ദുഃഖം വരും. മാനസികമായ ദുഃഖം വരാം. പിന്നൊരു ബോധം വന്നു, ആരെങ്കിലും അപമാനിച്ചു, നിന്ദിച്ചു, ബോധം നഷ്ടപ്പെട്ടു, മനസ്സ് വിക്ഷിപ്തമായി, ദുഃഖം വരും. അപ്പൊ എങ്ങനെയാണോ ഒരു അജ്ഞനും സുഖദുഃഖാദികൾ പ്രാപ്തമാകുന്നത് അതിന് സമാനമായി, അതുപോലെ എന്ന് പറയാൻ പറ്റും, അതിന് സമാനമായി ഇതെല്ലാം പ്രാപ്തമാകും. പശ്വാദി വിശ്വ വിശേഷ ബ്രഹ്മസൂത്ര തത്വജ്ഞാനിയെ കുറിച്ചാണ് പറഞ്ഞത്. വെറും മൃഗത്തെ പോലെ ഉള്ള ചേഷ്ടകൾ, അനുകൂല പ്രതികൂലങ്ങളിൽ വരുന്ന ചേഷ്ടകൾ, സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ചേഷ്ടകൾ തത്വജ്ഞന്റെ അന്ധകരണത്തിന് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തസ്യുപശാന്തയെ, അയാൾക്കറിയാം ഇതിന്റെ ഉപശമനത്തിനുള്ള ഉപായം. സാധാരണ ഒരുവന് അതിന്റെ ഉപായങ്ങൾ മറ്റെന്തെങ്കിലുമാണെന്ന് പറഞ്ഞു അവനതിന് ശ്രമിക്കുന്നു, കള്ളുകുടിക്കുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഈ ദുഃഖ ഉപശമനത്തിനുള്ള ഉപായങ്ങളാണെന്ന് ഭ്രമിക്കുന്നു. തത്വജ്ഞൻ അങ്ങനെയല്ല, എന്ത് ചെയ്യുന്നു? ആനന്ദാത്മകം അദ്വൈതം സ്മരേ ബ്രഹ്മ പുനഃപുന. ആനന്ദാത്മകമായ അദ്വൈതമായ ആ ബ്രഹ്മത്തെ സ്മരിക്കുന്നു. ആ സ്മരണം എങ്ങനെയാണെന്നുള്ള ഞാൻ വിശദീകരിച്ചു. ലൗകികമായ വിഷയസ്മരണങ്ങളെ പോലെ അല്ല ആ ബോധം. ഏതൊരു ബോധമാണോ അത് സ്മൃതി എന്ന ബോധം തന്നെയാണ്. പക്ഷേ അതിനെ വീണ്ടും തിരിച്ചെടുക്കേണ്ടി വരും. ആ ഉപദേശത്തെ സ്മരിച്ചുകൊണ്ട് സ്മരിക്കുമ്പോൾ വീണ്ടും അവിടെ ആ ബോധം പ്രത്യക്ഷപ്പെടുന്നു. നേരത്തെ പറഞ്ഞു, സുദുഃഖാദികളെ സ്മരിക്കുമ്പോൾ സുഖദുഃഖാദികളെ അനുഭവം വരുന്നതുപോലെ ആന്തരികമാണ് ഈ അനുഭവം, അതുകൊണ്ട് അനുഭവം വരുന്നു എന്നർത്ഥം. പക്ഷേ ഇതെല്ലാവർക്കും ഇതൊരുപോലെ ആയിരിക്കും. ആർക്ക് തത്വജ്ഞാനം ഉണ്ടായാലും അവരെല്ലാം തത്വജ്ഞാനം വിസ്മരിക്കുകയും വീണ്ടും സുഖദുഃഖങ്ങൾക്ക് കീഴ്പ്പെടുകയും വീണ്ടും തത്വജ്ഞാനത്തിലൂടെ അതിനെ നിലനിർത്തുകയും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. സംശയം വരാം, ഇതിലെന്താ കൃതകൃത്യത? ഇത്രയും ഒരു ജ്ഞാനം നേടിയിട്ടും വീണ്ടും അത് നിഷ്പ്രയോജനമാകുന്നുണ്ടോ? വീണ്ടും സുഖദുഃഖാദികൾക്കെല്ലാം കീഴ്പ്പെട്ടു പോകുന്നുണ്ടല്ലോ. ഇതിനും നല്ലത് ഉറങ്ങുന്നതല്ല, എവിടെ ഒരു സുഖദുഃഖാനുഭവം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പരിശ്രമിച്ചാൽ ചിത്തവൃത്തി നിരോധം ചെയ്ത് സമാധിയിലങ്ങിയിരിക്കുന്നത് ഒന്നും അറിയണ്ടല്ലോ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയാലെന്താ ഈ പ്രാരബ്ധ ശരീരം നിൽക്കുന്നത് വരെ സമാധിയിരിക്കും. ഇനി ഒരാള് തത്വബോധമുണ്ടായി. തത്വബോധമുണ്ടായതിനു ശേഷം അയാൾക്ക് സമാധിയുടെ പരിചയമുണ്ട്, പരിശീലനമുണ്ട്, അനുഭവമുണ്ട്. അയാളെ തീരുമാനിക്കുകയാണ്, ഇനി ഇതിനൊന്നുമില്ല, സമാധി തന്നെ ഇരിക്കുന്നു, വിരോധമില്ല, അങ്ങനെ ഇരിക്കും. അതൊന്നും വിധേയമല്ല, ഇവിടെ അതാണ് ചർച്ച ചെയ്തത്. ഇത് വിധേയമാണോ അല്ല എന്ന് വെച്ചാൽ ഒരു തത്വജ്ഞാനി അങ്ങനെ ആയിരിക്കണം എന്നും നിശ്ചയിക്കാൻ കഴിയില്ല. അതിന്റെ സംസ്കാരം ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയുന്നു ബ്രഹ്മവിദ്, ബ്രഹ്മവിദ് വരൻ, വരിയാൻ, വരിഷ്ഠൻ, അങ്ങനെ തന്നെ ശരീരത്തെ ഇതിന്റെ പ്രപഞ്ച വ്യവഹാരത്തിലേക്ക് വരുന്നില്ല.

0: നിശ്ചയേനവ ഇത്യാദി ധീരചിത്താനാം നിത്യപ്രാപ്തിരിഹോച്യതേ യത് സാക്ഷാതിരി വാക്യോത്ഥ പ്രത്യഗ്യാഥാത്മ്യനേഹിന ജ്ഞാനേന തമസോ ദഹ നിത്യപ്രാപ്തൈവ തത്സ്മൃതി ദേഹാത്മചിന്താമൂഢാനാം നിത്യപ്രാപ്ത യഥ തഥാ വിദുഷാം ബ്രഹ്മചിന്താപി നാഥോ നയ്യമികോ വിധി.
1: ഓം നമഃ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്.
1: ഓം നമഃ ശിവായ.